നമസ്കാരം. KRTA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

അധ്യാത്മരാമായണം, ബാലകാണ്ഡം, ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു.

അതിനെന്താവതിപ്പോൾ? വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ല എന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത്. അധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും അത്യജന്മങ്ങൾക്കെല്ലാം മുക്തി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയുള്ള രാജ്യമാണ് മനോഹരമായിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള രാജ്യമാണ് മനോഹരമാകേണ്ടത്? നിസ്സാരമാണ്. ഒരു വ്യക്തിക്ക് ഏതൊരു രാജ്യത്തോ സ്ഥലത്തോ ജീവിക്കുന്നു എന്ന് തോന്നുന്നുവോ ആ സ്ഥലത്തെക്കുറിച്ച് അഭിമാനം തോന്നുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അഭിമാനം തോന്നുകയും ആ അഭിമാനത്തോടെ അവൻ ആ നാടിൻ്റെ ഭാഗമാവുകയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും രാജ്യസ്നേഹവും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. മറിച്ച് അങ്ങനെ ഒരു വ്യക്തി ആ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് ആ നാടിനൊരു അഭിമാനമായി മാറാൻ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അതൊരു വ്യക്തിയും ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു വളർന്നു വരുന്ന മനുഷ്യരും ജീവിക്കുന്നവരുമൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനെന്നൊരാൾ ഏതെങ്കിലും വ്യത്യസ്തത കൊണ്ട്, സമ്പത്ത് കൊണ്ടൊന്നും ആകണമെന്നില്ല, മനോഹരമായ പെരുമാറ്റം കൊണ്ട്, വിട്ടുവീഴ്ചകൾ കൊണ്ട്, മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിലൂടെ ഒക്കെ ആ പ്രദേശം അത്തരത്തിൽ അഭിമാനിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ദേശാഭിമാനത്തിനും ദേശസ്നേഹത്തിനും ഒക്കെ മനോഹരമായ ഒരു പാരസ്പരികതയുണ്ട്. പരസ്പരം ഒരു പങ്കുവെക്കലിൻ്റെ ഭാഷ്യമുണ്ട്. ആ ഭാഷ്യത്തെ കൂടി തിരിച്ചറിയാനാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അങ്ങനെ ആകണമെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയോടെ നമുക്ക് പ്രവർത്തിക്കാനാവണം. അങ്ങനെയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഫ്ളാഗ് ഓഫ് ചെയ്യും.
1: അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഢിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1,500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2 വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
3: കൂടുതൽ വിപുലമായ ഉൽപ്പന്നശേഖരം, നൂതന ഡിജിറ്റൽ സൌകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്ത് ലോകത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർ മാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
1: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആന്റ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടകമാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവൂമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നുവെന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പതിരും.
1: ചേട്ടൻ മാന്തി മറിയാമേ ചേട്ടൻ വഴി വെച്ചെങ്ങാനും കണ്ടായിരുന്നോ?
2: ഞാൻ കണ്ട്, പക്ഷെ എന്നെ കണ്ടില്ല.
3: കാണാതിരുന്നത് ഭാഗ്യം.
1: അയ്യോ എന്റെ പൊന്നെ, ഇവിടെ വന്നായിരുന്നു, ഒരു ചായയും കുടിച്ചിട്ട് കൊറേ നേരം ഇവിടുന്ന് അങ്ങ് മാന്താൻ തുടങ്ങി.
2: എന്തുവായിരുന്നു മാന്തിയ വിഷയം?
1: നമ്മളെ തെറ്റിത്തറിലെ ശിവദാസിന്റെ മോളെ എവിടെ അയക്കുന്നതെന്ന് ചോദിച്ച്. ഹരിപ്പാട്ടാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു.
2: ഉടനെ ചോദിച്ചു കാണു ഹരിപ്പാട്ട് എവിടാണെന്ന്.
1: ചോദിച്ചേട്ടാ, എനിക്കറിയാൻ വയ്യെന്ന് ഞാനങ്ങ് പറഞ്ഞു.
2: അടുത്ത മാന്തല നടത്തിയോ?
1: നടത്തി. ചെറുക്കന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. തന്തയും തള്ളയും ഉള്ളതായിട്ട് കല്യാണ കത്തി കണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു.
2: അവിടെ കൊണ്ടൊന്നും മാന്തല നിർത്തത്തില്ല.
1: നിർത്തിയില്ല. ചെറുക്കന്റെ വീട് പഴയതാണോ അതോ രണ്ടു നിലക്കെട്ടോ വാണോ എന്ന് ചോദിച്ചു. പെണ്ണിന്റെ അച്ഛൻ ശിവദാസനോട് ചോദിക്കാൻ ഞാനങ്ങ് പറഞ്ഞു.
2: എന്നാലും മാന്ത്യം അറിയാൻ നിർത്തത്തില്ല.
1: അയ്യോ എനിക്കാണെങ്കിൽ എവിടെ എങ്ങനെയാലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു പറഞ്ഞു നിന്നേത്.
2: എന്നിട്ട് പോയോ?
1: എവിടെ പോകാൻ. പിന്നെ അടുത്ത ചോദ്യം, ചെറുക്കൻ വെളുത്താണോന്ന്.
2: മുഖം പച്ച നിറത്തിലും ശരീരം മഞ്ഞ നിറത്തിലും താനാണെന്ന് താനങ്ങ് പറഞ്ഞെന്താ?
1: അയ്യോ എന്റെ ദൈവാദിനത്തിന്, ചേട്ടാ രണ്ടു മൂന്ന് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ വന്ന്, ഞാൻ അകത്തേക്ക് അങ്ങ് കേറിപ്പോയി, മാന്തി അങ്ങ് ഇറങ്ങിപ്പോയി.
2: ഏത് കല്യാണത്തിന് പോയാലും പുതിയവണ്ണിന്റെ അടുത്ത് നിന്ന് കാതിലും കഴുത്തലും ഒക്കെ കിടക്കുന്ന ആഭരണം പിടിച്ചു നോക്കും, തിരിച്ചു മറിച്ചു നോക്കും, മുക്കൊണ്ടാണോന്നറിയാൻ.
1: അല്ലേ ഇതാരാ കണക്കനോ?
2: എവിടാ കണക്കാ, കാണാനേ ഇല്ലല്ലോ.
4: ഓ തിരക്കോട് തിരക്കാമാവാ.
1: നിങ്ങളുടെയൊക്കെ കാലശേഷം പിന്നെ കണക്കും കാര്യം ഒക്കെ അറിയാവുന്ന ആരുണ്ട് മേച്ചിരി?
4: ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആവശ്യം പലർക്കും ഇല്ല അമ്മാവി. എഞ്ചിനീയർമാർ ഒരുപാട് പേരുണ്ട്, ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും എന്ന് വിചാരിച്ചേ ഞങ്ങളെ പോലുള്ളവരെയൊക്കെ വിളിക്കാൻ ആളുണ്ട്.
1: അയ്യോ പറയാൻ വിട്ടുപോയി, നമ്മുടെ ശീലാന്തിത്തറ രാമകൃഷ്ണൻ കൊറേ നാളായിട്ട് തിരക്കി നടക്കുവായിരുന്നു.
2: എന്താ കണക്ക ഒരു പൊട്ടിച്ചിരി.
4: അമ്മാവാ രാമകൃഷ്ണൻ ചേട്ടനെ വിട്ട് ഞാൻ പോയതാ, പക്ഷെ പോയത് അബദ്ധമായി പോയി.
1: അതെന്താ, തന്റെ കണക്കും രാമകൃഷ്ണന്റെ കണക്കും തമ്മിൽ ഒത്തുപോയില്ലയോ?
4: രാമകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലെ പഴയ ഒരു തൊഴുത്തേ മഴയത്ത് മറിഞ്ഞു വീണായിരുന്നു.
2: അയ്യോ അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു.
1: പുതിയ തൊഴുത്തിന് സ്ഥാനം കാണാനായിരിക്കും.
4: ഞാനും അങ്ങനെ കരുതിയാ ചെന്നത്. ചെന്നപ്പോ മറിഞ്ഞു വീണ തൊഴുത്തിലെ പഴയ പട്ടേല് കഷ്ണം എല്ലാം കൂടെ രാമകൃഷ്ണൻ ചേട്ടൻ കെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടേ ഒരു കോഴിക്കൂട് പണിയാണ് എന്നെ വിളിച്ചത്. തീയരിക്കാനല്ല ആ പട്ടിയൽ, ഒന്നിനും കൊള്ളത്തില്ല അമ്മാവാ.
1: ആ പട്ടിയലെ വെച്ച് കോഴിക്കോട് പണിഞ്ഞാലേ കോഴി ഉച്ചത്തിലൊന്ന് കൂവിയാ കോഴിക്കോട് പൊട്ടി താഴെ വീഴുവല്ലോ.
4: അമ്മാവി ഇതൊന്നും അല്ല രസം, അവർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാവോന്നാ രാമകൃഷ്ണൻ ചേട്ടൻ എന്നോട് ചോദിച്ചത്.
2: ഒരു 100,000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞെന്താ താനെന്തോ പറഞ്ഞു.
4: ഒറ്റയടിക്ക് മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തി ഞാൻ അവിടെ നിങ്ങൾ തലയൂരി.
2: അത് ശരി. രണ്ടു ദിവസം മുമ്പ് കിഴക്കേക്കാരിലുള്ള കേശവ മേശ്ശേരി തിരക്കി എന്റെ രാമകൃഷ്ണൻ ഇവിടെ വന്നായിരുന്നു.
4: അയാള് പോയി കോൺട്രാക്ട് വർക്ക് എന്ന് കേട്ടപ്പോ തന്നെ കേശവ മേശ്ശേരി വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു.
1: കേശവ മേശ്ശേരി സ്വല്പം അടിച്ചുണ്ടായിരിക്കും പോയത്.
4: അതെ, അതുകൊണ്ടാണല്ലോ തുറന്ന മറുപടി പറയാൻ പറ്റിയത്.
2: എന്തൊരു മനുഷ്യനായി രാമകൃഷ്ണൻ.
4: പട്ടേലെല്ലാം പിറക്കി മുറ്റത്ത് നിരത്തി അങ്ങിട്ട്, വെയിലോണ്ട് ഉണങ്ങാനിട്ടതാ, ഓർക്കാപ്പുറത്ത് മഴയെല്ലാം പെയ്ത് അതെല്ലാം അങ്ങ് നനഞ്ഞു കുതുന്നു.
2: രാമകൃഷ്ണൻ ആ പട്ടിയല് കളയത്തില്ല, എല്ലാം കൂടെ വാരി കെട്ടി വെച്ചിട്ട് ഏതേലും തടിക്കച്ചവടക്കാരെ വിളിച്ചു കാണിച്ച് ഉക്കുമുക്കിൽ അതിന് കാശും മേടിക്കും.
1: ഇനി ഇവിടെ രാമകൃഷ്ണൻ വന്നിരിക്കുമ്പോ ഞാൻ പറയും കോഴിക്കോട് പണിയണ്ട, നഷ്ടമാന്ന്. കോഴിയെല്ലാം രാമകൃഷ്ണൻ കിടക്കുന്ന മുറിയിലിട്ട് അങ്ങ് പൂട്ടിയാ മതിയെന്ന്. പിശുക്ക് രക്തത്തിൽ ചേർന്നാൽ കർമ്മത്തിൽ ദാരിദ്ര്യം കാട്ടും.

0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മാത്രം സ്വാതിയാണ്. അപ്പോൾ ഇന്നതാ കർക്കിടക മാസം ആരംഭിക്കുകയാണ്, രാമായണ മാസം ആരംഭിക്കുകയാണ്. ഈ 12 മാസങ്ങളിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസം തന്നെയാണ് കേട്ടോ ഈ ഒരു മാസക്കാലം. നമുക്ക് നന്നായിട്ട് നമ്മുടെ മനസ്സിനെ പരിചരിക്കാം, ആരോഗ്യത്തെ പരിചരിക്കാം, അല്ലേ? എങ്കിലല്ല നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ. നാടെങ്ങും രാമനാമ മന്ത്രം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഈ രാമായണ കർക്കിടക മാസം ഇങ്ങനെ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔഷധ കഞ്ഞികളും ഒരുപാട് ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസം നേരുന്നു. ഈ ഒരു മാസം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങളുടെ മനസ്സിനും ആരോഗ്യത്തിനും ശരീരത്തിനും കൃത്യമായ ഒരു കരുതൽ കൊടുത്ത് കഴിയുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കണം, മനസ്സിന് മെഡിസിൻ കൊടുക്കണം, ശരീരത്തിനെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും തിരക്കുകൾക്കിടയിൽ അതൊക്കെ വിട്ടുപോകാറുണ്ട്, അല്ലേ? അപ്പം നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് സമയം, കുറച്ച് ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് നമ്മളെ ഒന്ന് പരിപാലിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം, അതോടൊപ്പം തന്നെ പുതിയൊരു നല്ല മാസവും ആശംസിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങിയാലോ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ആണോ? ഓക്കെ, ഇവിടെ നമ്മുടെ യാത്രയ്ക്ക് ഏറ്റവും നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ ശരത്ത് നമ്മുടെ കൂടെ തന്നെയുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു മാസം എൻ്റെ റേഡിയോ 91.2 നിങ്ങൾക്കായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദ ചികിത്സകളാണെങ്കിലും അതോടൊപ്പം തന്നെ രാമായണ കഥ, രാമായണ കഥയിലെ കഥാപാത്രങ്ങളിലൂടെ നിങ്ങളതൊന്ന് അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് വളരെ രസകരമായിരിക്കും. ഒരുപാട് പേർക്ക് കഥകൾ അറിയാം, പണ്ട് മുതലേ അച്ഛനും അമ്മയും അച്ചാമ്മയൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് കഥകൾ അറിയാം, വായിച്ചും കേട്ടു പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷേ നമുക്ക് റേഡിയോയിലൂടെ രാമനും സീതയും ഹനുമാനും ലക്ഷ്മണനും ഭരതനും രാവണനും ഒക്കെ ഒന്ന് കേട്ടറിഞ്ഞ് നമ്മൾ ഈ കഥ കേൾക്കുന്ന സമയത്ത് നമ്മളായിട്ടൊരു സാങ്കല്പികമായിട്ടുള്ളൊരു ലോകത്തോട് നമ്മൾ പോകാറുണ്ട്. ടീം എൻ റേഡിയോ 91.2 നിങ്ങൾക്കായിട്ടൊരുക്കുന്നു രാമായണ സന്ധ്യ. എല്ലാ ദിവസങ്ങളിലും ഈ മാസം മുഴുവനും 6:30 രാമായണ സന്ധ്യയുണ്ടാവും. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നിങ്ങൾക്ക് രാമായണ സന്ധ്യയിലൂടെ പോകാം എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളൊക്കെ കേട്ട് മറിഞ്ഞു വെക്കുന്ന ടീം എൻ റേഡിയോ 91.2 നിങ്ങളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും എൻ്റെ റേഡിയോ 91.2 ആസ്വദിക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ എൻ്റെ റേഡിയോ, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ യാത്ര നമുക്ക് ആരംഭിക്കാം. റെഡിയാണോ? ഓക്കെ, നമ്മളെപ്പോഴും റേഡിയോയിൽ അച്ഛനെ പറ്റി പറയാറുണ്ട്, അമ്മയെ പറ്റി പറയാറുണ്ട്. എപ്പോഴും എനിക്ക് തോന്നുന്നു മദേഴ്സ് ഡേ വന്നാലും ഫാദേഴ്സ് ഡേ വന്നാലും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകും, ഈ കർക്കിടക മാസമൊക്കെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നമ്മുടെ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇവരുടെ ഓർമ്മകൾ നമുക്കൊന്ന് ഷെയർ ചെയ്താലോ? എന്താ പറയുക, എപ്പോഴും ഉത്സാഹിയായിട്ട് വീട്ടിലെ ജോലികളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും ഓടി നടന്ന് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വഭാവ രൂപീകരണത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ആ പ്രായമായ നമ്മുടെ വീട്ടിലെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം, ഓർത്തെടുക്കാം. ചിലരൊക്കെ കർക്കശക്കാരായിരിക്കും, ചിലരൊക്കെ നല്ല സൗഹൃദപരമായിട്ട് കണ്ടും കേട്ടും അറിഞ്ഞു വീടിനെ മുക്കും മൂലയും തെറ്റുകണ്ടാ വിളിച്ചു പറഞ്ഞും അല്ലെങ്കിൽ ഇത് തിരുത്തു എന്നൊക്കെ പറയുന്ന അത്ര നല്ല ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും അവരുടെ ഇല്ലായ്മയിൽ നമ്മൾ അവരെ ഓർത്തു പോകും, അല്ലെ? അവരുണ്ടായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ ഓർത്തു പോകും. അപ്പോൾ അവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. യാത്രയിൽ തുടരാം. ഇന്ന് നമ്മുടെ കുറച്ച് ഭക്തി സാന്ദ്രമൊക്കെ ആയിട്ട് നോക്ക്, അല്ലെങ്കിൽ എല്ലാവരോട് ചേർന്ന് ഇങ്ങനെ സഞ്ചരിക്കുക കേട്ടോ. നല്ല നല്ല പാട്ടുകൾ ശരത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മാത്രം സ്വാതിയാണ്. അങ്ങനെയൊരു കർക്കിടക മാസത്തിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കാം എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഇനിയെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആര് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളോട് തന്നെയാണ് പറയുന്നത്, നമ്മളെല്ലാവരും ഓട്ടപ്പാച്ചിലാണ് അല്ലേ. ഓരോ കാര്യങ്ങളും നേടാനായിട്ട് ജോലിക്ക് അത് ഇത് മറ്റേത് എന്ന് വേണ്ട എപ്പോഴും തിരക്കിലാണ്. പക്ഷേ ഈ ഒരു മാസക്കാലം മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ നമുക്കായിട്ട് നമ്മുടെ നേരങ്ങൾക്കായിട്ട് കുറച്ച് നേരം മാറ്റിവെക്കും. പറ കേൾക്കുന്നുണ്ടോ? അതോ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ റോക്കറ്റ് വേഗത്തിൽ കടത്തിവിടാനാണോ? അങ്ങനെ ഞാൻ വിടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ തീരുമാനിക്കുകയാണ്, ഒരാളിങ്ങനെ പറയാനും കേൾക്കാനും ഒക്കെ ചോദിക്കാനൊക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ വില അറിയില്ല കേട്ടോ. ഒരാളിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ സ്വാതി വേണമെങ്കിൽ അവിടെ നിന്ന് സംസാരിച്ചോ, ഞങ്ങളിത് കേട്ടോണ്ട് ഇവിടെ ഇരുന്നിക്കോളാവേ, അങ്ങനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഈ ടീച്ചർ വിടില്ല. അപ്പോൾ സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, സന്തോഷിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് യാത്രകളൊക്കെ നമുക്ക് ചെയ്യണം, ആരോഗ്യത്തെ പരിപാലിക്കണം. കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് യൂട്യൂബ് ഡോക്ടറെ നോക്കണമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് ഈ മാസക്കാലം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത്, പോയി കാണാം അല്ലെങ്കിൽ കോൾ ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ടാകും. പിന്നെ മനസ്സിന് പരിചരിക്കാനായിട്ട് കുറച്ച് നേരമൊക്കെ മെഡിറ്റേഷൻ ചെയ്യാം, വെറുതെ കുറച്ച് നേരം ഒരിടത്ത് ഇരിക്കാം, ഇങ്ങനെ നമുക്ക് റീഫ്രഷ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഒന്ന് ആലോചിക്കാനുള്ള ഒരു ഒരു നല്ലൊരു മാസക്കാലമായിട്ട് ഇതിനെ കാണണം കേട്ടോ. ഭക്തിക്കപ്പുറത്തേക്ക് ഒരു രാമായണ മാസം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന, കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന, ആരോഗ്യത്തെ പരിപാലിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് കൂടി വേണം എല്ലാ ശ്രോതാക്കളും ഇത് കാണാനായിട്ട്. ഓക്കെ, യാത്ര തുടരാം. ആ വണ്ടിയിലൂടെ ഞാനിങ്ങനെ കാര്യവും പറഞ്ഞ് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വാതിലിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം വേഗം വേഗം നമ്മുടെ വണ്ടിയിലോട്ട് ഓടി വായോ. ഓക്കെ, അപ്പം നമ്മളിന്ന് പറഞ്ഞൊരു വിഷയമെന്ന് പറഞ്ഞ് ചർച്ചക്കെടുത്തിരിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ പ്രായമായവർ, മുത്തശ്ശനും മുത്തശ്ശിയെ പറ്റിയിട്ടുമാണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുണ്ടാവും അല്ലേ. വീട്ടിൽ എപ്പോഴും ഏറ്റവും ഉഷാറായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നത്, അവർക്ക് ഒരിക്കലും ക്ഷീണം ഉണ്ടാവില്ല. പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ അവർ മുറ്റം തൂക്കുന്ന കാര്യത്തിലാണെങ്കിലും വിളക്ക് കത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും കുറേ ശാസ്ത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ നമ്മളോട് പറയാറുണ്ട് അല്ലേ. അങ്ങനെ കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരുന്ന ഏറ്റവും പാവവും അതേസമയം തന്നെ കർക്കശക്കാരിയും കർക്കശക്കാരനുമായിട്ടുള്ള മുത്തശ്ശനെ പറ്റിയോ മുത്തശ്ശിയെ പറ്റിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഈ ഒരു വിഷയം ഓർത്ത് വയ്ക്കുക കേട്ടോ. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛാമയോ അമ്മാമയോ ഒക്കെ ഓർക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു പക്ഷേ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓർമ്മകളിലൂടെ നമുക്ക് സംസാരിക്കാം, അവരെങ്ങനെയായിരുന്നു, അവർ നിങ്ങളുടെ ജീവിതത്തിലെ സ്വാധീനം ചെലുത്തിയത് എങ്ങനെയാണ്, ചെന്ന് കയറുന്ന സമയത്ത് അവരുടെ കുറേ തീരുമാനങ്ങളുണ്ട്. പെൺകുട്ടികൾ അങ്ങനെയായിരിക്കണം, മോനെ നീ ഇങ്ങനെയായിരിക്കണം, പ്രത്യേക ഒരു വാത്സല്യം അവർ നമുക്കായിട്ട് തരും. കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് വയ്യാതെ പറയുമ്പോൾ അവർ വയസ്സാം കാലത്തും ഉഷാറടി. അടുത്ത് ഞാനൊരു വീഡിയോ കാണുകയുണ്ടായിട്ടോ, ഒരു 100 വയസ്സോളം പ്രായമുള്ള അമ്മ മിടുക്കിയിട്ടിരുന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടൊരു വ്ലോഗർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അമ്മ ഇതൊക്കെ എങ്ങനെയാണ്? കണ്ടു തൊട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കണ്ടു പഠിച്ചതാണേ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഉഷാറായിട്ട് ജോലി ചെയ്യുന്ന മുത്തശ്ശിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിലുള്ളവർ നിങ്ങൾ ഉറപ്പായിട്ട് വിളിക്കുക. എൻ്റെ അമ്മയ്ക്ക് ഇതാ ഇപ്പോൾ 100 വയസ്സായി, 90 വയസ്സായി, ഇപ്പോഴും ആൾ പൊളിയാണ്, കളറാണ്, കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ ഓർമ്മകളിലും എല്ലാ കാര്യങ്ങളിലും ഉഷാറായിട്ട് ഓടി നടന്നിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും തുടരെ ആകാശവാണി വാർത്തകളൊക്കെ വരാനുള്ളൊരു സമയമായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നിങ്ങൾ യാത്രയിൽ തുടരണം കേട്ടോ. അപ്പോൾ കർക്കിടക മാസമാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കേണ്ട. രാമായണ മാസമാണ്, മനസ്സിനെ എന്താ പറയുക, ഈ കഥാപാത്രങ്ങൾ, ഇപ്പോൾ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ നിലവിലെ ജീവിതത്തിലെ നമ്മളുടെയൊക്കെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളും സംഘട്ടനങ്ങളും സ്നേഹവും അതിർവരമ്പുകളും വാത്സല്യവും സഹോദര സ്നേഹവും യുദ്ധവും ഒക്കെ മനുഷ്യന്മാരുടെ മനസ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ് രാമായണത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് റേഡിയോ 91.2 ഒരുക്കുന്ന രാമായണ സന്ധ്യ പാരായണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് രാവിലെയും നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള കൂട്ടുകാർ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് രാമായണം പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈകിട്ട് ടീം റേഡിയോ 91.2 ഒരുക്കുന്ന രാമായണ സന്ധ്യ കഥാപാത്രങ്ങളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. മറക്കാതെ കേൾക്കണം, കമൻ്റ് രേഖപ്പെടുത്തണം. ഓക്കെ, എന്തായാലും ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം വേഗം വേഗം ഓടിയെത്താം കേട്ടോ. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡിഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാകും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
0: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയവ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിനായി ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചാണ് വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ ഡെന്റൽ ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11,000+ വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ രണ്ടു പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000+ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തമെന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കടകമാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കടകം, പഞ്ഞക്കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ 2-ആം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45-ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11,00,000+ വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2-ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം.
5: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായമായിട്ടുള്ള അപ്പൂപ്പനെ പറ്റിയിട്ടും അമ്മൂമ്മയെ പറ്റിയിട്ടും അച്ചാമ്മയെ പറ്റിയിട്ടും അപ്പച്ചനെ പറ്റിയിട്ട് അല്ലേ, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള, നമ്മൾ പലപ്പോഴും റേഡിയോയിൽ അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയിട്ടും സഹോദരങ്ങളെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിലെ മുത്തശ്ശനെയും മുത്തശ്ശിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാം. ഇങ്ങനെയുള്ള ആഘോഷം ഇപ്പോൾ ഓണം വരുന്ന സമയമാകുമ്പോഴാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും ഈ ഒരു സമയത്ത് ഇവരൊരു ഉത്സാഹിയായിട്ട് ഓടി നടന്ന് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ പണ്ടൊക്കെ പ്രായമുള്ള ആളുകൾ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഒരു ചിട്ടയായിരിക്കും, ഇവർക്ക് ചിട്ടയെന്ന് പറയുന്ന ഒരു രീതിയിൽ പോകുന്ന ആളുകളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ നമുക്ക് ഓർത്തെടുക്കാം. അങ്ങനെയുള്ള പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊച്ചുമക്കളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വിളിപ്പിക്കുക, റേഡിയോയിലൂടെ അവരെ സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എത്ര പേര് കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര മുത്തശ്ശിമാരൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, ഞാനിവിടെ യോ യോ ആയിട്ട് ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. ഇന്ന് ഒരു മാസം ആരംഭമായതുകൊണ്ട് തന്നെ ഒന്നാം തീയതിക്ക് ഈ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, ഈ ഒന്നാം തീയതിയിൽ കണി കാണുന്നതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ക്യാഷ് കിട്ടുന്നതിന്, അല്ല വീട്ടിലോട്ട് ആരെങ്കിലും വരും. ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ന് കണ്ട ആളിങ്ങനാണ്, ഇന്ന് വന്ന ആളിതാണ്, ഇന്നെൻ്റെ ദിവസം ഇന്ന ആൾ, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരാളെയും വേദനിപ്പിക്കരുത് കേട്ടോ. അറിയാതെങ്ങാനും നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്നു പോകുന്ന ആളുകളോട് ചില ആളുകളൊക്കെ ഇച്ചിരി ക്രൂരമായിട്ടൊക്കെ അയ്യോ അവരുടെ മുഖത്ത് നോക്കി പ്രകടിപ്പിക്കുന്നത്, അങ്ങനെ നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ കുറച്ച് വ്യത്യസ്തരായിട്ട് നന്നായിട്ട് നമുക്കങ്ങനെ പോകാം. ആരും ആരുടെയും കണിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ചിന്താഗതിയാണ്. നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയെ മാറ്റി ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് ചിരിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസത്തെയും വരവേൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്, എല്ലാ ദിവസവും ഈ കർക്കിടക മാസം മുഴുവനും എൻ്റെ 91.2 നിങ്ങൾക്കായി ഒരുക്കുന്നു രാമായണ സന്ധ്യ. രാമായണ കഥാപാത്രങ്ങളിലൂടെ രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഭരതനെയും ഹനുമാനെയും രാവണനെയും എല്ലാവരെയും നിങ്ങൾക്ക് ശബ്ദങ്ങളിലൂടെ കേൾക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ണടച്ച് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ സന്ധ്യാനാമത്തിന് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങളിലേക്ക് സ്റ്റോറിയുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. ടീം എൻ്റെ 91.2 എത്തുന്നുണ്ട്, മറക്കാതെ കേൾക്കുക. ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റേഞ്ച് ഒരു പ്രശ്നമല്ല, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ റേഡിയോ 91.2, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കാതോരത്തുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കേ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയണം. നമ്മുടെ വിഷയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, പ്രായമുള്ള ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതൊക്കെ പറയാം. ചെറിയൊരു വിളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: അതെ, ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി. 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2-ൽ ഓണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശനെയും മുത്തശ്ശിയെ പറ്റിയിട്ട്, അച്ചാമ്മയെ പറ്റിയിട്ട്, അപ്പൂപ്പനെ പറ്റിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. എന്തോ എന്റെ സ്വന്തം അമ്മേ, പറഞ്ഞോളൂ. ഫോൺ ഒന്ന് ഹാങ് ആയി പോയി. ഓക്കേ അമ്മേ, പറഞ്ഞോളൂ.
1: ഞാന് ചെറുതായിട്ടിരിക്കുമ്പോ തന്നെ എന്റെ മുത്തശ്ശി മരിച്ചു. എനിക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ. മുത്തശ്ശി രാവിലെ എണീച്ച് വെളുപ്പിനെ 5 മണിക്ക്
0: എണീക്കും.
1: എണീച്ച് മുറ്റം മൊത്തം അടിച്ചു അതിന് വൃത്തിയാക്കിയത്. അത് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ എവിടെങ്കിലും ഒന്ന് ഇരിക്കട്ടെ ഉള്ളൂ. പക്ഷെ ഞാനെന്റെ മുത്തശ്ശി അങ്ങനല്ല.
0: അങ്ങനെയല്ല. രാവിലെ എഴുന്നേക്കില്ല. രാവിലെ എഴുന്നേക്കില്ല.
1: രാവിലെ
0: എന്നിട്ട് എന്നിട്ട് ചായ ഇട്ട് കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങോ?
1: ചായ കുടിക്കത്തില്ല രാവിലെ. ചൂടുവെള്ളേ കുടിക്കുള്ളൂ.
0: എന്നിട്ട്
1: എന്നിട്ട് എന്റെ കൊച്ചുമക്കളൊന്നും എന്റെ അടുത്തില്ല. ഉണ്ടെങ്കിലും ഞാൻ അവരെ പൊന്നു പോലെ നോക്കും.
0: എത്ര നല്ല അച്ചാമ്മ, എത്ര നല്ല അമ്മാമ. അതെ അതെ.
1: അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഞാൻ കാശു കൊടുത്തു കൊടുക്കും.
0: ആഹാ, ശരിക്കും ഈ അമ്മാമ്മമാരും അച്ചാമ്മമാരും ഒക്കെ തരുന്ന ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാ. അതെ അതെ. കൊച്ചുമക്കൾക്ക് കൊടുക്കുമ്പോ കുറച്ചുകൂടെ ഇരട്ടി മധുരം ആവോന്നൊരു സംശയം. ഓക്കെ, രണ്ടു പേർക്ക് ഇപ്പൊ നല്ല ഫുഡൊക്കെ വെച്ച് കൊടുക്കുവോ? അതെ അതെ. ഓക്കെ ശരി അമ്മേ. അമ്മ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ശരി അമ്മേ.
1: പിന്നെ വിജയകുമാരി, വിജയകുമാരി അമ്മേഷൻ അറിയിക്കണം. എനിക്ക് നമ്പർ അറിയത്തില്ല വിജയകുമാരിയെ
0: വിളിക്കാൻ. ശരി അമ്മേ, ശരി. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ഓർമ്മകളിലൂടെയാണ് നമ്മളിന്നിങ്ങനെ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഈ സമയത്ത് തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഈ ഒരു പുണ്യ രാമായണ മാസത്തിൽ, കർക്കിടക മാസത്തിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പരിപാലിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ഒന്നിച്ച് സഞ്ചരിക്കാം എന്നുള്ളതാണ് കേട്ടോ. മനസ്സിനും മരുന്ന് കൊടുക്കാം, ആരോഗ്യത്തിനും മരുന്ന് കൊടുക്കാം. മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചിട്ടകൾ, നിഷ്ഠകളൊക്കെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നാളെ തൊട്ട് പോയി മെഡിസിൻ എടുക്കുക അങ്ങനെയല്ല പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം.
0: ഇവിടൊക്കെ തന്നെ ഉണ്ട്. പറഞ്ഞോളൂ ചേട്ടാ.
2: പിന്നെ ഈ രാമായണ മാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു മാസമാണ്.
0: അതെ. ആ
2: പിന്നെ എന്റെ കൊച്ചുന്നാളിലൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങള് അച്ഛന്റെ അമ്മയൊക്കെ ഞങ്ങളായിട്ട് അമ്പലത്തിൽ പോകും. പിന്നെ അവിടെ രാമായണം വായിക്കുന്നത് കുറച്ച് നേരം കേട്ടോണ്ട് കഴിക്കും.
0: ഓക്കെ ചേട്ടൻ, വിഷയം കേട്ടിരുന്നോ?
2: വിഷയം എന്തായിരുന്നു?
0: അതാണ്, അതാണ് എന്റെ യാത്രക്കാരുടെ പ്രത്യേക ഒരു പ്രത്യേകത. ഓക്കെ, നമ്മുടെയൊക്കെ നമ്മൾ പലപ്പോഴും റേഡിയോയിൽ അമ്മയെ പറ്റി പറയാറുണ്ട്, അച്ഛനെ പറ്റി പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് അപ്പൂപ്പനെ പറ്റിയിട്ടും അമ്മൂമ്മയെ പറ്റിയിട്ടുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വാധീനം അവർ ചെലുത്തിയിട്ടുള്ള അവരുടെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ പറയാം. ഈ രാമായണ മാസത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം പറയാം. ഹലോ, വിളിക്കാം. നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ രാമായണ മാസം മാത്രമല്ല കേട്ടോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും ചെലുത്തിയ ചില സ്വാധീനങ്ങൾ, അവരൊക്കെ ഇല്ലാതായിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ശൂന്യത ഭയങ്കരമായിട്ടോ, അല്ലെങ്കിൽ വീട്ടിലെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വെളുപ്പിനെ തന്നെ, ഇപ്പം പത്മജാമ്മ പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ പണ്ട് മുതലേ പണ്ടേ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ഒരു ശീലം പഴയ ആളുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യണം. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ, കോൾ ഡ്രോപ്പായി പോയി. നമസ്കാരം.
1: നമസ്കാരം
0: അമ്മേ, പറഞ്ഞോളൂ. ആ, സുഖമായിട്ടിരിക്കുന്നു അമ്മ. സുഖമായിട്ടിരിക്കുന്നു
1: അമ്മയും ഞാൻ ഒരുവിധമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. മോളെ അനിയത്തിയുടെ കുഞ്ഞിന് സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേക അന്വേഷണം.
0: ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ. അല്ല,
1: വളർന്നു കടന്നു പോയ.
0: അല്ല, അമ്മ പറയുന്നത് എന്നെ കടത്തി വിട്ടുന്ന കുരുത്തക്കേടാണെന്ന്. മിനിമിയ എന്റെ ഒരു വേർഷനാവള്. റോഡിൽ കൂടെ പോകുന്ന എല്ലാരടുത്ത് ഹായ് മാമ ആന്റി ചേട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം.
1: കറണ്ട് പോയി മോളെ, കറണ്ട് ഇല്ല. ഞാൻ ഈ പത്മരാമയുടെ വാക്കുകൾ കേട്ടു തീർന്നു. പത്മരാമ വിജയകുമാരി എന്ന് പറഞ്ഞത് എന്നെയാ. എന്റെ നമ്പർ കൊടുക്കണമെന്നൊക്കെ.
0: നമ്പർ നമുക്ക് എല്ലാവർക്കും തമ്മിൽ നേരിട്ട് കാണാം അമ്മേ. എന്റെ ഒരു റൈറ്റ് അനുസരിച്ചിട്ട് നമ്പർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട് നമ്മുടെ റേഡിയോയിൽ. ഓക്കെ ഓക്കെ, ഞാൻ ശരത്തിനോട് പറഞ്ഞേക്കാം കേട്ടോ. ശരത്ത് കേൾക്കുന്നുണ്ട് അപ്പോ. ആ ഓക്കെ ഓക്കെ, അല്ല നമ്പർ ട്രാക്ക് ചെയ്ത് ഞാൻ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ.
1: ഇന്ന് രാമായണ മാസത്തിന്റെ എല്ലാ ആശംസകളും നമ്മുടെ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോയിലുള്ള എല്ലാവർക്കും. നമ്മുടെ മുത്തശ്ശി
0: കഥയാണല്ലോ സ്വാധീനം, അതിനെ പറ്റിട്ട്.
1: എനിക്ക് എന്റെ അമ്മയുടെ അച്ഛനെ അറിയത്തില്ല. ഞങ്ങള് അമ്മയുടെ ഒരു വയസ്സ് മരിച്ചതാ. പിന്നെ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛൻ്റെത് അങ്ങ് ആനേടിയാ. ഞങ്ങൾ ഇവിടെ കന്നേറ്റിയിലാണ് ജീവിച്ചത്. അച്ഛനെ കെട്ടി അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാം. അങ്ങനെ എന്റെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. ഇതുപോലൊരു അമ്മ അമ്മമ്മയെ കിട്ടാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്.
0: മിടുക്കിക്കുട്ടിയായിരുന്നു.
1: അയ്യോ, ഞങ്ങളെ അത്ര കെയർ ചെയ്യുമായിരുന്നു. കാരണം എന്റെ അച്ഛൻ ഇച്ചിരി പരാജയം കാണിച്ചു, സ്വയം കാണിച്ചോട്ടാ. എങ്ങനെ പരാജയമായി? ഇച്ചിരി മദ്യപാനത്തിന്റെ അടിമയെ വന്നപ്പോഴാ. എന്റെ അമ്മയുടെ അമ്മ ഞങ്ങളെ കെയർ ചെയ്ത് വളർത്തിയത് ഓർത്ത. ഇതുപോലൊരു അമ്മൂമ്മമാരെ കിട്ടാൻ ഈ ലോകത്തില്ല. പക്ഷെ അമ്മയല്ല, അമ്മ പ്രസവിച്ചെങ്കിലും ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ അമ്മാമ്മയാ. അത്രയ്ക്ക് ഞങ്ങളോട് പിന്നെ നന്മയും നല്ലതും. ഈ കർക്കിടമാസമാകുമ്പം ഇന്നലെ ഇന്ന് ഇന്ന് കർക്കിടം ഒന്നല്ലേ, ഇന്നലെ വീടുകളെല്ലാം തൂത്ത് മൂലയില് മുടുക്കിലും എല്ലാം ഇരിക്കുന്ന എല്ലാം കൊണ്ടത് ഞങ്ങളെ കൊണ്ട് തലേ വെച്ച് ഇവിടെ കായലുണ്ട്, കായലുണ്ട്, തോടുണ്ട്, അവിടെ കൊണ്ട് കളയിക്കുക. എന്നിട്ട് വെളുപ്പാൻ കാലമാവുന്ന അന്നെ വിളക്ക് കത്തിച്ച് നാരായണയപ്പിച്ച് അന്ന് ഇതേപോലെ എല്ലാ അമ്പലങ്ങളിലും ഒന്നും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളില്ലല്ലോ മോളെ. അന്ന് അമ്പലമൊക്കെ അപൂർവമായിട്ടൊക്കെ ഉള്ളിടത്തെല്ലാം ഉള്ളു. അവിടെയൊക്കെ പോയി അന്നൊക്കെ ഇതുപോലെ സദ്യയും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്ന് എവിടെ ചെന്നാലും ആഹാരം ഉണ്ടല്ലോ. അന്നത്തെ ദിവസം ഞങ്ങൾ പകലൊക്കെ അങ്ങനെ പരിപാടി ഒന്നും ഉള്ള ഒരു കാലയളവല്ലല്ലോ. അന്നത്തെ ദിവസത്തേക്ക് എല്ലാം കരുതി വെച്ചിരുന്ന് സംക്രാന്തി ഒന്നാം തീയതിയാണെന്ന് പറഞ്ഞ് എന്റെ അമ്മാമ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തരുമായിരുന്നു. അതേപോലെ ഏതോ ഒരു സാധനം ഒരു മുട്ടായി കിട്ടിയാലും ഞങ്ങള് അമ്മയും മാമനുമാണ്. അപ്പം ഞങ്ങളുടെ അമ്മയുടെ പരാജയത്തിന് ഞങ്ങളുടെ അമ്മ അമ്മയെ സഹായിക്കുന്ന എന്റെ അമ്മാമ ഞങ്ങളെ ആ കൊച്ചുമക്കളെ മോന്റെ മക്കളേക്കായി ജീവൻ.
0: ശരിക്കും പറഞ്ഞാൽ അമ്മാമയുടെ മിടുക്ക് കിട്ടിയത് നമ്മുടെ വിജയമാമയ്ക്കാന്ന് തോന്നുന്നു.
1: അയ്യോ മോളെ, ഇതുപോലെ ഒരു അമ്മാമ എന്റെ കൊച്ചുമക്കളെ ഞാൻ എങ്ങനെയാ മോളെ?
0: അല്ല, വിജയമാമ അടിപൊളിയാണല്ലോ.
1: എന്റെ എന്റെ കൊച്ചുമക്കളെ എന്റെ പൊന്നുമോളെ ഞാൻ പൊന്നുപോലെ. ഇപ്പം
0: ഞാനത് ഞാനത് കൊച്ചുമോളോട് വിളിച്ചു ചോദിക്കാം എങ്ങനെയുണ്ട് അച്ഛാമ്മ.
1: ഓക്കെ
0: അമ്മ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം.
1: കൊച്ചുമക്കളെ ഈ നാട്ടിൽ എവിടെ തിരക്കാലും അറിയാം. ഞാൻ അത്രക്ക് ജീവന്റെ ജീവൻ.
0: ഞാനത് കൊച്ചുമോളോട് ചോദിക്കാം എങ്ങനെയുണ്ട് അച്ഛാമ്മ, ഇത്തിരി ദുഷ്ടയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
1: അച്ഛാമ്മ അല്ല അമ്മാമ്മ, എനിക്ക് അച്ഛാമ്മ എന്ന് പറയാൻ അമ്മക്കളില്ലല്ലോ.
0: അതെ അതെ. ഓക്കെ ഓക്കെ, ശരി അമ്മ.
1: എന്റെ എല്ലാ സ്വാഭാവികക്കും എന്റെ ജീവന്റെ ജീവൻ.
0: തീർച്ചയായിട്ടും അമ്മേ, ഒരുപാട് സന്തോഷം. നമുക്ക് എപ്പോഴെങ്കിലും, എനിക്ക് ഉറപ്പാണ് വിജയമാമ നന്നായിട്ട് സ്നേഹിക്കും. നമുക്കറിയാവുന്നതാണ് അല്ലേ, ഈ ഒരു ജസ്റ്റ് റേഡിയോയിലൂടെ കേൾക്കുന്ന അമ്മ. കഴിഞ്ഞ ദിവസം ഞങ്ങളതിരുന്ന് പറയുമായിരുന്നു, ഓണത്തിന് ഒരു പ്രോഗ്രാമിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്നേഹം ഈ വാക്കുകളിലൂടെ മാത്രമല്ല, നേരിട്ടും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ. സുകുമാരി അമ്മ. ഓക്കെ, ഞാൻ ശരിക്കും ഇത് ഈ ഒരു കാര്യം കൂടി എനിക്ക്
3: പിള്ളേര് പറയുന്ന പോലെ മോളില്ലാണ്ടെങ്കിലും പിടിക്കുക.

0: ഒരു സ്ട്രെങ്ത് കേട്ടോ. ഈ പറയുന്ന സുകുമാരിയമ്മ ഇപ്പൊ ഒരു അച്ചാമ്മയാണല്ലോ, അച്ചാമ്മയാണോ അമ്മാമയാണോ? എങ്ങനെയുണ്ട് ഈ ഒരു റോൾ എടുത്ത ശേഷവും സുകുമാരിയമ്മ അമ്മാമ്മയുടെ അമ്മാമ്മയെ പോലാണോ ഇവരോട് പെരുമാറുന്നത്, എങ്ങനെയാണെന്ന് കേക്കട്ടെ.
1: ആദ്യമായിട്ട് എന്റെ അമ്മമ്മയുടെ കാര്യം പറയാം.
0: പറഞ്ഞു.
1: എന്റെ അമ്മമ്മ എന്നെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. പിന്നെ അമ്മ അമ്മ അഞ്ചു വരെ ആ പ്രൈമറി സ്കൂളാണ്, ആ പ്രൈമറി സ്കൂളിലെ
0: ടീച്ചറായിരുന്നു.
1: ഒരു 3 വയസ്സായപ്പോ മുതൽ എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പൊ രാവിലെ ഉച്ചയ്ക്കും ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ടായിരുന്നു അന്നത്തെ ക്ലാസ്സുകളൊക്കെ. അപ്പൊ രാവിലെ 1 കേറ്റി ഉച്ചയ്ക്ക് 3 കേറ്റി ഇട്ടും, അങ്ങനെ കുഞ്ഞുനാളിലെല്ലാം വളർന്നു. അത് അങ്ങനെ എനിക്ക് കാലം അറിവായതോടുകൂടി അമ്മ നല്ല ധൈര്യവും ജീവിക്കാനുള്ള നമുക്ക് തന്റെ ഇടവും പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളും കാക്ക പറഞ്ഞും എല്ലാ കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി നല്ല മിടുക്കിയായിട്ട് വളർത്തി. സത്യസന്ധത, ആത്മാർത്ഥത, ഇതെല്ലാം ആ അമ്മമ്മയാണ് പഠിപ്പിച്ചത്. ഇന്ന് ആ അമ്മമ്മ എന്നെ വളർത്തിയതിന്റെ ഗുണമായി ഇന്ന് ഞാൻ ഇത്രയും രക്ഷപ്പെട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ എന്നെ ഇപ്പൊ മണ്ണിനടിയിലായി
0: ഞാനൊരു കാര്യം, അമ്മേക്കാൾ കൂടുതൽ സ്മരിക്കുന്നത് എപ്പോഴും അമ്മാമയാണോ അച്ചാമ്മയാണോ? നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന കാര്യങ്ങളാണ് ഉത്സാഹിയായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ്.
1: ഇപ്പോഴും 5 മണിയാകുമ്പോ ഞാൻ എഴുന്നേക്കും.
0: അതെ, ശീലങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും
1: 5 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ തന്നെയുള്ളല്ലോ
0: വീട്ടില്,
1: എല്ലാ കാര്യങ്ങളും അന്നേരം മുതലുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിട്ട്. പിന്നെ കാലിന് വേദന.
0: അല്ല, ഈ സുകുമാരിയമ്മ ഇപ്പൊ അച്ചാമ്മ അതിന് ശേഷമുള്ള എങ്ങനെയാ ഈ കുട്ടികളോട്? ഞാൻ ഈ എല്ലാവരുടെയും കൊച്ചുമക്കളെ വിളിച്ച് ചോദിച്ചിരിക്കും, ഞാൻ കേക്കട്ടെ ഏതൊക്കെ സത്യമാണ് ഒന്ന് പറഞ്ഞു കേക്കട്ടെ.
1: 2 പെൺമക്കളും 2 ആൺമക്കളും 4 പേരാ
0: കൊച്ചുമക്കളുള്ളത്.
1: അവർക്കെല്ലാം ആൺകുട്ടികൾ പറയും ഈ അമ്മൂമ്മ ഞങ്ങൾക്ക് അമ്മൂമ്മയായിട്ട് കിട്ടിയോണ്ട് ഞങ്ങൾ മിടുക്കരായിട്ടിരിക്കുന്നത് എന്ന് അവര് പറയും. പെൺമക്കൾ സാധനം ദൂരത്തിലായതുകൊണ്ട് അവർ അത്ര അടുപ്പം ഇല്ല, എങ്കിലും വളർന്നു വന്നപ്പോഴെ അമ്മൂമ്മയുടെ വലിയ കാര്യം. അങ്ങനെ ആ പിള്ളേർക്ക് 4 പേർക്കും കാര്യം ആൺപിള്ളേരാ പറയുന്നത് ഈ അമ്മമ്മ ഞങ്ങൾക്ക് അമ്മമ്മയായിട്ട് കിട്ടിയതും പിന്നെ ഈ അമ്മ ഞങ്ങൾക്ക് അമ്മമ്മ വളർത്തി തന്നതും അല്ല. പക്ഷെ അവർക്ക് ഞാൻ വെച്ചുന്ന ആഹാരമാ കൂടുതൽ ഇഷ്ടം. എന്നിട്ട് എന്നെ എനിക്ക് എന്താ അമ്മമ്മ ഈ അമ്മ ഇങ്ങനത്തെ ഒന്ന് പഠിപ്പിക്കാനേ. അപ്പൊ അവളെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാ ഓരോരുത്തരുടെ ചെയ്തനെ ഓരോ രീതിയിലെത്തിയ കൈഗുണമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാം ആ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. അവര് തയ്ക്കുമ്പോ എന്തൊരു സന്തോഷം ആ പിള്ളേരുടെ മുഖത്ത്.
0: അതെ, ഈ അച്ചാമ്മയുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഭാഗ്യമാ. സന്തോഷമാ, അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ.
1: മൂത്ത കൊച്ചുമോൻ കല്യാണം കഴിച്ചു.
0: മൂത്ത കൊച്ചുമോനും കല്യാണം കഴിച്ചോ? അപ്പൊ മുത്തശ്ശിയായി.
1: ഇല്ല, ആ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ മൂത്ത കൊച്ചുമോൻ കല്യാണം കഴിച്ച അവർക്ക് കുഞ്ഞുങ്ങളായില്ല. അപ്പൊ ആ മരുമോളെ എന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴൊക്കെ ഈ ആമ്പിള്ളേരുടെ അതേ സ്നേഹവും കാര്യങ്ങളും ഈ കൊച്ചും ഈ മരുമോൾക്കും എന്നോടുണ്ട്. അമ്മുമ്മേ അമ്മുമ്മേ എന്നും പറഞ്ഞോണ്ട് വന്ന വലിയ കാര്യത്തെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈലിനകത്ത് പിടിച്ച് അതന്നിട്ട് പിന്നെ അവിടെ അമ്മായി അമ്മയും പിന്നെ എന്റെ ആൺമക്കളൊക്കെ എല്ലാം ഫോണിനകത്ത് അയക്കും. ഈയിടെ വന്നിരുന്നു, എന്നിട്ട് ഇപ്പൊ എന്റെ ഇളയ മോൻ എന്നോട് പറഞ്ഞ അമ്മേ അമ്മയുടെ ഫോട്ടോ അയച്ചു കിട്ടി. ഞാൻ പറഞ്ഞ എങ്ങനാടാ? അത് അമ്മു അയച്ചു തന്നു. ഞാൻ പറഞ്ഞ ആക്കൊള്ളാം.
0: എന്നോട് വലിയ
1: സ്നേഹമാണ്.
0: അത് സ്നേഹം കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്, അത് നിറയെ കൊടുക്കുന്നോണ്ടാണ് അത് കിട്ടുന്നത്. തീർച്ചയായിട്ടും അമ്മയെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴും അങ്ങനെയാണ് ഈ അമ്മാമ്മയുടെയും അച്ഛമ്മയുടെയും സ്നേഹം എന്ന് പറഞ്ഞോണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു എന്താ പറയാ, നമ്മളിങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഉഷാറ് ശരിക്കും പ്രായമുള്ള ആളുകളുടെ വീട്ടിലെ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നടക്കാനും ഇരിക്കാനും ജോലി ചെയ്യാനൊക്കെ ആവതുകൂടി ഉണ്ടെങ്കിൽ, മറ്റൊന്നും കൊണ്ടല്ല, ഒരിടത്ത് കിടക്കുന്ന അവസ്ഥയല്ല പറയുന്നത്. രാവിലെ ഇവർ കൃത്യം 4-5 മണിക്ക് എണീക്കും എന്നുള്ളതാണ്. പിന്നീട് ചൂലിൻ്റെ സൗണ്ട്, അടുക്കളയിൽ അത് വെക്കുന്ന സൗണ്ട്, ഇത് അതൊരു ഐശ്വര്യം തന്നെയാണ്. അങ്ങനെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു പറയുന്ന ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും. കർക്കിടക മാസമൊക്കെ വന്ന സമയത്താണെങ്കിൽ പോലും അച്ചാമ്മയൊക്കെ ഉള്ളൊരു കാലഘട്ടം, അമ്മാമ്മയൊക്കെ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചിരുന്ന പല ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ പരിസരം വൃത്തിയാക്കുക, ദൈവത്തെ നാമം ചൊല്ലുക, വൈകിട്ട് സന്ധ്യാനാമങ്ങൾ, ഈ രാമരാമ എന്നൊക്കെ പറയുന്ന ആ ഒരു സന്ധ്യാനാമമൊക്കെ കൃത്യമായിട്ട് എല്ലാ വീടുകളിലും ജപിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഭക്തിസാന്ദ്രമായിട്ടുള്ള അല്ലെങ്കിൽ വൈകുന്നേരങ്ങൾക്കും രാവിലെകൾക്കും വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു ഇവരൊക്കെ നമുക്കായിട്ട് തന്നിട്ടുള്ളത്. ഈ ഒരു ജനറേഷനൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആവുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. നമുക്കൊക്കെ ഓർക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അച്ചാമ്മ

0: എൻ്റെ ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്, എൻ്റെ അമ്മാമയും അച്ചാമ്മയും സരോജിനി അമ്മാളും പൊന്നമ്മളും ഞാൻ ഈ ചെല്ലുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. അമ്മയുടെ അമ്മ കുറച്ച് കർക്കശക്കാരിയാണ്, സ്നേഹമാണ്, പക്ഷേ ചെന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സ്നേഹം. അപ്പോൾ ഓരോരോ പാട്ടുകളൊക്കെ പാടും കേട്ടോ, അമ്മയുടെ അമ്മേ പൊന്നമ്മേ ആന വരുന്നത് കണ്ടില്ലേ, ഈ ഈ കുറുപ്പ് കാട്ടും നല്ല പിണങ്ങിയിട്ടിരിക്കുന്ന ആ ഒരു മുഖം കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മാനം ചാടി പെണ്ണ് എന്ത് ചെയ്യാനാ, അങ്ങ് ചാട്ടവാ, അത് കേൾക്കാനായിട്ട് വീണ്ടും വീണ്ടും വീണ്ടും ചെയ്യും. അതോടെ അച്ഛൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛാമ്മ സരോജിനി അമ്മ എന്ന് പറയുന്നത് വെച്ചാൽ കൃത്യമായിട്ട് വെളുപ്പിന് അതേ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ഏറ്റവും ഫാസ്റ്റായിട്ട് മിടുക്കിയായിട്ട് ചെയ്തൊരു നല്ല ഭസ്മക്കുറിയുടെയൊക്കെ സൗന്ദര്യത്തോടു കൂടി കണ്ട ഒരു ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഈ സന്ധ്യാനാമങ്ങളൊക്കെ ഉറക്ക ചൊല്ലുന്ന ആ ഒരു കാലഘട്ടം കൂടി, അവരൊക്കെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിച്ചിരുന്നൊരു കാലം അല്ലേ. ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ നിങ്ങളുടെ മനസ്സ്, അപ്പൂമാരാണെങ്കിലും നല്ല ചിട്ടയോടുകൂടി വരാന്തെങ്കിലും ഒരു ചാരുകസേലിരിക്കുന്ന സമയവും അതൊക്കെ ഒരു വീടിന്റെ ഐശ്വര്യം തന്നെയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ജോഡി.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ ചേച്ചി.
1: പിന്നെ എനിക്ക് അച്ഛന്റെ അച്ഛനെ ഓർമ്മ, അച്ഛന്റെ അമ്മ, അച്ഛനെ അമ്മ, മൂന്ന് ഓർമ്മകള്. അതിലെനിക്ക് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള
0: അമ്മയാണ്
1: വിളിക്കാറ്. അമ്മ ഇപ്പം ജീവിച്ചിട്ടില്ല. അപ്പം അമ്മൂമ്മയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അമ്മ നല്ല മെഡിക്കായിട്ടെല്ലാം നല്ല വൈഭവത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കും, എല്ലാ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അത്രയും വൈഭവം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അമ്മൂമ്മയുടെ
0: അത്രയും
1: അമ്മൂമ്മ അതുപോലെ ഓണം ഒട്ടോ വരുമ്പോ എല്ലാ ആഘോഷം എല്ലാം നല്ലോണം ആദരിക്കുമായിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം നല്ല പിന്നെ ആചാരമായിട്ട് ഇപ്പൊ പറയൊക്കെ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നേരത്തെ തൊട്ടേ അതിന്റെ അങ്ങ് ടെൻഷനാ. പിന്നെ അത് വഴി വൃത്തിയാക്കുക, വിളക്കെല്ലാം തേച്ചു വെക്കുക. അങ്ങനെ ഓണം വരുമ്പോഴത്തേന് ഓണത്തിന് പിന്നെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഭയങ്കര അടുക്കാറായി അങ്ങനൊക്കെ ഭയങ്കര മുറികൾ അതൊക്കെ നല്ല ഇട്ടിട്ട് കൊടുക്കും. അപ്പൊ വെളുത്തിന് എണീറ്റ് അന്നൊക്കെ ഈ നല്ല ആരോഗ്യമുള്ള സമയത്ത് എന്താ പറയാ, വെളുത്തിന് എണീറ്റ് കുളിച്ചിട്ട് അന്ന് പശുവൊക്കെ ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞിലെ ഒക്കെ വീട്ടിൽ പശുണ്ട്.
0: അപ്പം
1: അമ്മ വേറെ ആരും വേറെ ആരെ കൊണ്ട് കറക്കും, അമ്മ തന്നെ രാവിലെ കുളിച്ചിട്ട് പശുവിനെ കറക്കുന്നു.
0: ഒരു മടിയില്ലാതെല്ലാം ചെയ്യുന്നുള്ളതാണല്ലേ
1: ചെയ്യും. നാലരയൊക്കെ ആകുമ്പോഴേ എണീറ്റ് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് തിരിച്ച്. അപ്പൊ ഞങ്ങൾ കിടന്ന് വെക്കേഷനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഉറങ്ങുമായിരിക്കും. നമ്മള് ഉണരുമ്പോഴത്തേന് പശുവിനെ കടന്ന് എന്തുവായി ജപിക്കുന്ന ദാം ജപിക്കുന്നത് കേട്ടുകൊണ്ട് നമ്മള് എണീറ്റിന് അന്നത്തെ നരനായി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നാമം ഉണ്ടല്ലോ അതാ ഉമ്മ രാവിലെ ജപിക്കുന്നത് കേട്ടോണ്ട നമ്മള് എണീറ്റ് അങ്ങനെയൊക്കെ ഈ അതുപോലെ വൈകിട്ട് അതുപോലെ വളർത്തിച്ചിട്ട് ഉറക്കി പറഞ്ഞ പോലും നാമം ജപിക്കുകയും അങ്ങനെ നല്ലൊരു അമ്മമ്മയായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഓർമ്മകൾ അതുപോലെ ഓണത്തിനൊക്കെ പുതിയ സ്പെഷ്യൽ പായസം ഒക്കെ വെക്കുകയും ഇപ്പൊ പേരി വറക്കുക അച്ചപ്പം അതൊക്കെ നല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇപ്പൊ നമുക്കത് നഷ്ടപ്പെട്ടു. ഇനി അത് നമ്മൾ ചിലപ്പോ ഇരുന്ന് ചിന്തിക്കും അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ
0: ചിന്തിക്കാറുണ്ട് എത്ര നല്ല ചിട്ടയോടുകൂടി നമ്മുടെ വീട് രാവിലെ ഉണർന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് ഇത് ഓർക്കാൻ പറ്റിയല്ലോ അവരെയൊക്കെ പറ്റി.
1: എനിക്കപ്പോ ഇത് കേട്ടപ്പോ എനിക്കൊന്ന് വിളിക്കണം തോന്നി. അതുപോലെ വെച്ചാൽ ഒരു മടി പഴയ ഇപ്പൊ നമുക്കൊക്കെ അതെ പിള്ളേർക്കും ഇപ്പം ചെല പഴയ കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ പഴയ ചക്കയൊക്കെ ഇടുമ്പോ അതിന്റെ ഒന്നും പറഞ്ഞാൽ ചളുനി വരെ എടുത്ത് തോരൻ വെക്കും. അങ്ങനെ ഒന്നും മടിയില്ല, മെനക്കെടും നല്ലപോലെ അങ്ങ് മെനക്കെട്ടെല്ലാം. എന്നിട്ട് ഈ പിന്നെ അവസാനം വീണായിരുന്നു, വീണ് കുറച്ച് രണ്ടു വർഷം കിടന്നിട്ട് ആ കിടക്കപ്പായ ഓർമ്മ പോയിട്ട് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇനി നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരു വർഷം. അപ്പൊ അങ്ങനെ ആ കിടക്കെ കിടക്കുമ്പോഴും അമ്മയോട് പറയും ഇന്ന് കൊണ്ടുപോവാ ഞാൻ അരിഞ്ഞുതരാം. അങ്ങനെയുള്ള ഒരമ്മയായിരുന്നു. അപ്പൊ ഞാൻ അത് ഇങ്ങനെ ചെയ്ത് കേട്ടപ്പോ എനിക്കത് വിളിക്കണം തോന്നി വിളിക്കുമായിരുന്നു.
0: ഓക്കെ ചേച്ചി, വിളിച്ചില്ല, ഒരുപാട് സന്തോഷം. നമ്മൾ ഈ ഒരു നിമിഷം ഇപ്പൊ വിളിക്കുന്നവര് കാണും, വിളിക്കാതെ ഇത് ഓർക്കുന്നവർ കാണും എന്ന് ആലോചിച്ച് നോക്കിയേ അവരുണ്ടായിരുന്ന ആ ഒരു സമയം. അവരുടെ റൂം ഇപ്പോൾ ഇല്ലായ്മയിൽ അതിപ്പോൾ നമ്മുടെയൊക്കെ റൂമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ആ ഒരു ഭിത്തിയിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, അവരുണ്ടായിരുന്ന ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓരോ പുലരിക്കും ഓരോ വൈകുന്നേരങ്ങൾക്കും ഏറ്റവും ശാന്തവും സമാധാനവും ഹാർഡ് വർക്ക്. ഈ പണ്ടത്തുള്ള ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഉച്ച ഉറക്കമൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഉച്ച ഉറങ്ങുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ജോലിയിട്ട് ഏതെങ്കിലും ഒരു അവധി കിട്ടുന്ന ദിവസം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യം, ഫുഡ് ഉറക്കം. അപ്പോൾ പണ്ടത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ പെൺകുട്ടികൾ ഉച്ചയ്ക്ക് ഉറക്കുന്നതിനൊക്കെ വളരെ എതിർത്ത് കാണുന്ന അല്ലെങ്കിൽ ചില ചിട്ടകൾ അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ചിലപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ ഈ സന്ധ്യാസമയത്ത് ഫുഡ് കഴിക്കാം, വിശന്നു വരുമ്പോൾ സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനോ, വിളക്ക് കത്തിക്കുന്ന സമയത്താണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കെ പാട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ പഴമക്കാർക്ക് അതൊന്നും പറ്റില്ല. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തരാനായിട്ട് പറയുന്ന അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ നമ്മൾ ഈ ഒരു നിമിഷം ഓർക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന രാമായണ മാസത്തിൽ എൻറെഡി 91.2 നിങ്ങൾക്കായി ഒരുക്കുന്നു രാമായണ സന്ധ്യ. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6:45 നിങ്ങൾ മറക്കാതെ കേൾക്കണം കേട്ടോ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
1: ഫ്രഷോ?
4: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
9: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇങ്ങനെ കാര്യം പറഞ്ഞ് സഞ്ചരിക്കുകയാണ്. നമ്മുടെ അപ്പനെ പറ്റിയിട്ടും അമ്മയെ പറ്റിയിട്ടും അച്ഛാമ്മയെ പറ്റിയിട്ടും അമ്മയെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവർ ചെലുത്തിയ സ്വാധീനം, അവരുടെ നിഷ്ഠ, അവർ നൽകിയ ഗുണപാഠങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ഓർത്ത് കാണുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണ്, നമ്മൾ അറിയാതെ ഓർക്കും. കാരണം അവരൊക്കെ എത്രത്തോളം, ഒരിക്കലും ഒരു ക്ഷീണമോ മടുപ്പോ കുഴഞ്ഞെന്നോ അങ്ങനെ ഒരിക്കലും അവരുടെ വായിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിയില്ല. രാവിലെ തന്നെ എണീറ്റിട്ട് ഏറ്റവും നന്നായിട്ട് മക്കളെ പരിപാലിക്കുന്നതിൽ അവരുടെ ഒരു വേഗത ഇന്നും ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാവുന്നതാണ്. കൊച്ചുമക്കളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേട്ടുകൊണ്ട് അവർ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അച്ഛാമ്മയെ കൊണ്ടോ അമ്മമ്മയെ കൊണ്ടോ ഒന്ന് വിളിപ്പിച്ചിട്ട് പറയണം. നിങ്ങൾക്കും പറയാം, നല്ല വാക്കുകൾ അവർ കേൾക്കട്ടെ, എൻ്റെ അച്ഛാമ്മ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമൊന്ന് വേറെ തന്നെയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സാദി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ
0: ഓക്കെ പറഞ്ഞോളൂ, കേറിക്കോ, നമ്മുടെ വണ്ടിയിലോട്ട് ചാടി കേറിക്കോ.
1: എന്റെ അമ്മയെ കുറിച്ച്, അമ്മയുടെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിത്തരുന്ന അമ്മ, പ്രത്യേകിച്ചും വറുത്തരച്ചൊക്കെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് മാറ്റാൻ പറ്റത്തില്ല. അത്ര നല്ല രുചികരമായ ഭക്ഷണം വെച്ചിരുന്ന അമ്മമ്മ, അതാണ് അമ്മൂമ്മയെ കുറിച്ച് എനിക്ക് ഓർക്കുന്നത്.
0: പെട്ടെന്ന് ആ ഒരു രുചി മനസ്സിലേക്ക് ഇങ്ങനെ വന്നുല്ലേ, നാവിൽ ഇങ്ങനെ നിറഞ്ഞു.
1: എന്റെ അച്ഛന്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എപ്പോഴും രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന ഒരു അമ്മമ്മ. അമ്മൂമ്മ കൂടുതൽ പാചകത്തിൽ കയറാറില്ല, പിന്നെ അമ്മൂമ്മ കൂടുതലും ഭക്തിക്കായിരുന്നു.
0: ഒരാള് ഭക്തി, ഒരാള് പാചകം.
1: അങ്ങനെ രാമായണം വായിച്ച് ആ രാത്രി തന്നെ ഒരു വയ്യാതായി. ഈ മാസത്തിലാണ് എന്റെ അമ്മൂമ്മ മരിക്കുകയും ചെയ്യുന്നത്. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് മരണവും കഴിഞ്ഞു. ഒട്ടും വേദനയൊന്നും അങ്ങനെ അനുഭവിച്ചൊന്നും പറയാൻ പറ്റില്ല. അത്ര നല്ലൊരു അമ്മൂമ്മയായിരുന്നു അതും. പിന്നെ ഇവിടെ എന്റെ വീട്ടിൽ തന്നെ 3 പേരുണ്ട്, 2 അപ്പൂപ്പന്മാരും അമ്മൂമ്മ. എന്റെ മക്കളുടെ കാര്യമാണ് പറയുന്നത്, മക്കൾക്ക് അത് ഞങ്ങളെക്കാൾ അവർക്ക് പ്രാധാന്യം ഇവരൊക്കെ തന്നെയാ മക്കൾക്ക്.
0: അതെ, കാരണം അവർ കൊടുക്കുന്ന ഒരു സ്നേഹവും കഥകളും,
1: എന്ത് വേണോന്ന് പറഞ്ഞാലും അപ്പ കൊണ്ടെത്തിക്കുന്ന അപ്പൂപ്പൻ, അതാണ് അവർക്ക് ഒരപ്പൂപ്പൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീടും പരിസരവും മൊത്തം എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരപ്പൂപ്പൻ. അങ്ങനെ അവരെയൊക്കെ കുറിച്ച് ഇവർക്ക് എപ്പോഴും നല്ല നല്ല ഓർമ്മകൾ മാത്രമായിരിക്കും.
0: 3 പേരും ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഉണ്ട്.
1: ഉണ്ട്. ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ അമ്മമാരത്. അപ്പൊ മോളൊക്കെ എന്ത് വേണോന്ന് പറഞ്ഞാലും അപ്പോഴേ അപ്പൂപ്പനാണ് എത്തിക്കുന്നത്. ഞങ്ങള് പിന്നേ ഉള്ളൂ. അപ്പൊ എന്റെ മോനൊക്കെ പറയും, ഈ വീട്ടിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവൻ ആദ്യം പറയാം എന്റെ കൊച്ചപ്പൂപ്പനെയാണ്. അത്ര നല്ലൊരു സാഹചര്യമാണ് നമുക്ക് അവരിൽ നിന്നൊക്കെ ഉള്ളതും. പിന്നെ എന്റെ വീട്ടിലും എന്റെ അച്ഛനും അമ്മയും അവിടെയും ഉണ്ട്, 4 കൊച്ചുമക്കൾ. അപ്പൊ അവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ തന്നെ ആയിരിക്കും. അവിടുത്തെ അമ്മൂമ്മയ്ക്ക് ഇച്ചിരി രാമായണവും ഭാഗവതവും ഒക്കെ വായിച്ച് കൊച്ചുങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നതും കൂടാണ്. അപ്പൊ എല്ലാവർക്കും അപ്പൂപ്പനും അമ്മൂമ്മയും കഴിഞ്ഞുള്ളവരേ ഉള്ളൂ, അച്ഛനും അമ്മയും.
0: ഓക്കെ, അങ്ങനെ ആയിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ശരി ശരി. ശരിക്കും ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കൊച്ചുമക്കളുടെ കാര്യത്തിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും എന്നുള്ളതാണ് കേട്ടോ. ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കഥകൾ, എത്രത്തോളം കഥകൾ അവർക്ക് പറയാനുണ്ടെന്നാ, ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് തന്നെ കൊച്ചുമക്കളോട് ഏറ്റവും കൂടുതൽ എല്ലാ കഥകളും പറഞ്ഞു കൊടുത്ത് അവരുടെ നല്ല സമയവും നല്ല എനർജിയും ഒരുപക്ഷെ നിഷ്കളങ്കമായി ഷെയർ ചെയ്യുന്നത് ഈ കൊച്ചുമക്കളോട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ മക്കളും എനിക്ക് എൻ്റെ അച്ഛാമ്മ മതി, അമ്മാമ്മ മതി, അപ്പൂപ്പ മതി, അപ്പാപ്പ മതി എന്നൊക്കെ പറയുന്നത്. കാരണം കൊടുക്കുന്ന സ്നേഹം വളരെ നിഷ്കളങ്കമായി അവരെ കെയർ ചെയ്യുന്ന രീതി, ചിലപ്പോഴൊക്കെ കർക്കശമായിട്ടും ദേഷ്യത്തോടു കൂടി സംസാരിക്കുക, എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കൊഞ്ഞാനും കൊഴയാനും ഓമനിക്കാനും തലവിടാനും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പൂപ്പനെ പറ്റിയിട്ടും അമ്മൂമ്മയെ പറ്റിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, അവർ ചെലുത്തിയിട്ടുള്ള സ്വാധീനം നിങ്ങൾക്ക് സംസാരിക്കാം. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം.
0: നമസ്കാരം. വണ്ടിയിലോട്ട് ഓടി വായോ.
2: ഒരു മുത്തശ്ശി ആന്റി വിളിക്കുന്നു.
0: മുത്തശ്ശി ആയോ?
2: അധികം താമസിക്കാതെ ചേച്ചി ആന്റിനൊക്കെ വായിച്ചിട്ട്
0: പറഞ്ഞോ പറഞ്ഞോ.
2: എനിക്കും ഇഷ്ടമാണ്, കാരണം എന്റെ വീട്ടില് എനിക്ക് അപ്പൂപ്പന് അമ്മയും അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മയില്ല. അച്ഛന്റെ അച്ഛനെയും അമ്മയും അതേ ഉള്ളു, അല്ല പഴമക്കാർ അറിയത്തില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇനി ജന്മം ഉണ്ടെങ്കിൽ ഇവരുടെ തന്നെ മകളായിട്ട് അവരുടെയൊക്കെ തന്നെ കൊച്ചുമകളായിട്ടൊക്കെ ജീവിക്കാൻ തന്നെയാണ്. ഭയങ്കര വേദനകളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമുണ്ട്. അന്ന് നമുക്ക് ഇത്തരത്തിൽ ഒന്നുമില്ല. എന്നാ രാത്രി ആവകൾ പണിയെടുക്കുന്ന ആളായിരുന്നു അച്ഛന്. ചില സൗകര്യം തരുന്ന എല്ലാവർക്കും ഒരേ തരം ജോലികൾ ഉണ്ടായിരുന്നു. ഒന്നിനൊക്കെ ബന്ധപ്പെട്ടല്ലേ മറ്റു
0: അപ്പൊ
2: എല്ലാവരും ജോലി ചെയ്യുന്നവരായിരുന്നെങ്കിൽ കുടുംബത്തിൽ ഭയങ്കര
0: സന്തോഷമായിരുന്നു.
2: ധാരാളത്വം ഉണ്ടെങ്കിലും പക്ഷെ സന്തോഷം കുറവാണ്. പരസ്പരം ആർക്കും ഒന്ന് ചിരിക്കാൻ പോലും നേരമില്ല. അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ പ്രാരാബ്ദമൊക്കെ അമ്മയൊക്കെ പറയുന്നേക്കാം. രാവിലെ നെല്ലെടുത്ത് കൊടുക്കുക, അത് കുത്തിയിട്ടാണ് കഞ്ഞി വെക്കുകയും ചോറ് വെക്കുകയും എല്ലാം ചെയ്യുന്നത്. ചെടിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഭക്ഷണ അടുത്തൊക്കെ ജോലി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ ഒരുക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു. അതിന്റെ കൂടെ തൊണ്ടിന്റെ പണിയും അങ്ങനെ എല്ലാം ഒത്തിരി ജോലികൾ ഇവരെല്ലാരും കൂടി ചെയ്താണ് കുടുംബം നന്നായിട്ട്. എന്നാലും നമ്മളെല്ലാരും പരസ്പരം മിണ്ടാനും എല്ലാവർക്കും സഹകരിക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും കുറച്ചു കാലം മുമ്പ് വരെ അച്ഛനൊക്കെ ഉള്ള കാലം വരെ എല്ലാ മക്കളും കൂടി ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കുടുംബമായിരുന്നു. അപ്പൊ അപ്പോഴും എല്ലാരും കൂടി ഈ പുറത്തു പോകുന്ന ഓരോ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു വീട്ടിനകത്ത്. അപ്പൊ എല്ലാരും ഇപ്പൊ കൂടിയിരിക്കും, അച്ഛൻ ഇങ്ങനെ നടുക്ക് കസേരയിലിരിക്കും. പിന്നെ ഭയങ്കര സന്തോഷം തരുന്നുണ്ട് നമ്മൾ ആ പഴയ ഒരു ജീവിത രീതി.
0: അതെ, തീർച്ചയായിട്ടും ചേച്ചി. അപ്പോ പഴയകാല ഓർമ്മ, ശരിക്കും നമ്മൾ ആ ഒരു സമയത്ത് ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു വീടിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ അറിയാതെ ഓടിപ്പോകും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച വീട്ടിലുണ്ടായിരുന്നതിൽ ഒരുപക്ഷെ അവരിപ്പോൾ കൂടെ ഉണ്ടാവും, ഇല്ലായിരിക്കാം. എന്നിരുന്നാലും ചില മനുഷ്യർ ഉണ്ടായാലും അവർ പോയാലും അവരുടെ ഒരു സ്വാധീനം, അവരുടെ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. അമ്മാമയുള്ള ഒരു സ്ഥലം, ഈ അമ്മാമ്മമാരൊക്കെ അച്ഛാമ്മമാരൊക്കെ വേർപാടിന് ശേഷം ചില കൊച്ചുമക്കൾക്കൊക്കെ ഒരിക്കലും അതിൽ നിന്നൊരു ആ ഒരു മാനസിക തലത്തിലൊരു മോചനം ഉണ്ടാവില്ല. കാരണം അവരുണ്ടായിരുന്ന അവരിരുന്നൊരു സിറ്റ് ഔട്ട്, അവരിരുന്നൊരു ഹാള്, അവരിരുന്നൊരു പൂജാമുറി, അവരിരുന്നൊരു പ്രാർത്ഥനാമുറി, അതൊക്കെ അവരുടെ ഇല്ലായ്മയിൽ വല്ലാത്തൊരു നിശബ്ദ, ചില നിശബ്ദതയ്ക്ക് ഭയങ്കര പെയിനാണ്. അവർ പോകുന്ന വേറെ ആർക്കും പകരമാവാൻ കഴിയാത്ത, അല്ലെങ്കിൽ എത്രത്തോളം വീടൊക്കെ ഒന്ന് പുതുക്കി പണിഞ്ഞാലും ആ ഒരു ശൂന്യത ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന കൊച്ചുമക്കളുണ്ടായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇവരുടെ സ്നേഹം മക്കളെക്കാൾ കൂടുതൽ ചിലപ്പോഴൊക്കെ കൊച്ചുമക്കളോടാണോ എന്ന് പോലും തോന്നിപ്പോകാറുണ്ട്. അവരുടെ കൊച്ചു കൊച്ചു വാശികളും ചിരിയും കളികളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു കാലം. അപ്പൊ എന്തായാലും നമുക്ക് ചർച്ച തുടരാൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ മുത്തശ്ശിനെ പറ്റിയിട്ടും മുത്തശ്ശിയെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് ഓർമ്മകൾ ഷെയർ ചെയ്തു. നമുക്ക് ഒരുപാട് വാട്സപ്പിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അവരെയൊക്കെ നമുക്കിന്ന് ഓർക്കാനായിട്ട് സാധിച്ചു. വിളിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ രാമായണ മാസം ആരംഭിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മനസ്സിനും ആരോഗ്യത്തിനും കൃത്യമായ പരിചരണം നൽകേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. രാമായണ മാസം ടീം എൻ്റെ റേഡിയോ 91.2 നിങ്ങൾക്കായിട്ട് എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6:45 രാമായണ കഥകളിലൂടെ ഒരു യാത്ര ഒരുക്കുന്നുണ്ട്. എല്ലാവരും ആ യാത്രയിൽ പങ്കുചേരണം. ലോകത്തെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ റേഡിയോ 91.2 കേൾക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടംപോലെ പാട്ടുകളും കഥകളും ഓർമ്മകളും യാത്രകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം സ്വാതി, സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 949-50-92537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746-23-8320, 9447-955-116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: You in the radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
5: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391 8547025367.
9: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ 91.2.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹായ് ഹലോ, എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ നാളെയുടെ ഊർജത്തെ കുറിച്ചിട്ടാണ്. അതെ, വരാനിരിക്കുന്ന തലമുറയുടെ വലിയൊരു പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൈഡ്രജൻ ഊർജത്തെ കുറിച്ചിട്ട്. ഭൂമിയിലെ മലിനീകരണം ഒന്നും ഏൽക്കാതെ അതീവ ശുദ്ധമായ ഒരു ഊർജ സ്രോതസ്സിനെ കുറിച്ചിട്ടാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഭാവിയുടെ ഊർജം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലും ഇതിനായുള്ള വലിയ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹൈഡ്രജൻ താഴ്വരകൾ എന്ന് വിളിക്കപ്പെടുന്ന 4 പ്രധാന സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലൊരു വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിലൊന്ന് നമ്മൾ സ്വന്തം കേരളത്തിലാണ്. എത്ര അഭിമാനകരമായിട്ടുള്ള കാര്യമാണല്ലേ. ഈ ഹൈഡ്രജൻ എന്തുകൊണ്ട് ഇത്ര സ്പെഷ്യൽ ആകുന്നു? ഫോസൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വന്ന് അന്തരീക്ഷം മലിനമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ ഹരിത ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോൾ പുറത്തു വരുന്നത് വെറും വെള്ളം മാത്രമാണ്. ഒരു മലിനീകരണവും ഇതിലൂടെ സംഭവിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മാന്ത്രികത. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി UNDP, UNEP, IREN തുടങ്ങിയ വലിയ ഏജൻസികൾ പോലും ഈ ഹരിത ഹൈഡ്രജൻ വികസനത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഭാവിയിൽ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നതും ജീവിക്കാൻ പോകുന്നതും ഈ ഹരിത ഊർജത്തിന്റെ തണലിലായിരിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം വീണ്ടും കുറച്ച് പാട്ടുകൾക്ക് ശേഷം അടങ്ങിയെത്താട്ടോ. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ

0: ൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: മറക്കാതെ കേൾക്കൂ എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ.
1: റേഡിയോ ജംഗ്ഷൻ.
2: യേസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരിത ഹൈഡ്രജന്റെ കാര്യമാണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ലോകം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അന്തരീക്ഷ മലിനീകരണവും ചൂടുമൊക്കെ ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ആലോചിക്കാറില്ലേ ഇതിനൊരു ശാശ്വത പരിഹാരമില്ലേ എന്ന്. എന്നാലുണ്ട് കേട്ടോ. ഇതാ നമ്മളുടെ ഭാവിയുടെ ഊർജം റെഡിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഹരിത ഹൈഡ്രജൻ. ഒരു ഹരിത ഹൈഡ്രജൻ എന്താണെന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലേ. ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്താണെന്നല്ലേ, ഇന്ത്യയിൽ ഹൈഡ്രജൻ താഴ്വരകൾ എന്ന് വിളിക്കുന്ന പ്രവിശ്യകളിലൊന്ന് നമ്മളുടെ സ്വന്തം കേരളത്തിലാണ് എന്നതാണ്. അതെ, നമ്മുടെ കൊച്ചു കേരളവും ഈ ഒരു വിപ്ലവത്തിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ കരിപ്പുകയും മലിനീകരണം ഉണ്ടാകുമ്പോൾ ഹരിത ഹൈഡ്രജൻ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുമ്പോൾ പുറത്തള്ളുന്നത് വെറും ശുദ്ധമായിട്ടുള്ള വെള്ളം H2O മാത്രമാണ്. അതായത് സീറോ കാർബൺ എമിഷൻ, പ്രകൃതിക്ക് ഒരു ദോഷവും വരാത്ത വരും തലമുറയ്ക്കുള്ള സൂപ്പർ ഒരു ഇന്ധനം തന്നെയാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. വീണ്ടും പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

യെസ് ഗൈസ്, വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഭാവിയിലെ നമ്മളുടെ വണ്ടികളൊക്കെ ഓടിക്കാൻ പോകുന്ന, ലോകത്തെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോയെ കുറിച്ചിട്ടാണ് കേട്ടോ. വേറെ ആരുമല്ല, നമ്മളുടെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ഈ ഒരു ഗ്രീൻ ഹൈഡ്രജന്റെ പ്രത്യേകത എന്ന് അറിയാമോ?

0: വ്യവസായങ്ങൾക്കും വണ്ടികൾക്കും ഒക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചോയ്സ് ആണ് ഈ ഒരു ഹരിത ഹൈഡ്രജൻ എന്ന് പറയുന്നത്. വെറും 1 kg ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ നമുക്ക് 13 മുതൽ 14 kW വൈദ്യുതി വേണം. പക്ഷേ കളി കാണാനിരിക്കുന്നത് ഇതിന് ശേഷമാണ് കേട്ടോ. ഈ 1 kg ഹൈഡ്രജൻ കത്തിച്ച് ഊർജ്ജമാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? 35 മുതൽ 40 kW വരെ പവർ ആണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ. ഹൈഡ്രജന്റെ എനർജി ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ അടിക്കുന്ന സാധാരണ പെട്രോളിനേക്കാൾ 3 ഇരട്ടി കാര്യക്ഷമത ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കുറഞ്ഞ ചെലവിലും പ്രകൃതിക്ക് ദോഷമില്ലാതെയും ഈ ഒരു വിദ്യ എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം അല്ലെ. ഭാവിയിൽ ഹൈഡ്രജൻ വണ്ടികളിൽ നമുക്ക് ഒരുമിച്ച് പറക്കാനായിട്ട് അല്ലെ. അപ്പൊ വീണ്ടും നമുക്ക് തിരികെ എത്താം കേട്ടോ ഈ ഒരു ഹൈഡ്രജൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട്.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Radio Jason. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
1: യേഴ്സ് അഗെയിൻ ബാക്ക് ടു എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു പറഞ്ഞ ഹൈഡ്രജന് ഒരുപാട് നിറങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 9 നിറങ്ങളോളം ഉണ്ട്. അതിനൊരു കളർ കോഡുകളും ഉണ്ട്. ആ ഒരു കളർ കോഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഹൈഡ്രജൻ, ഇതാണ് ഇപ്പോഴത്തെ വില്ലൻ എന്ന് പറയുന്നത്. കാർബൺ ഡ്രോപ്പിംഗ് ഒന്നും ചെയ്യാതെ വെറും കൽക്കരിയും സ്റ്റീം ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണിത്. നമ്മളിപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ ഒരു ബ്ലാക്കും ബ്രൗണും ആണ് കേട്ടോ. 1 ടൺ കറുപ്പ് ഹൈഡ്രജൻ ഉണ്ടാക്കുമ്പോൾ കൂടെ ബോണസായിട്ട് ഏകദേശം 19 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ പ്രകൃതിക്ക് ഒട്ടും നല്ലതല്ല കേട്ടോ. ഇനി അടുത്തത് നീല ഹൈഡ്രജനാണ്. ഇവൻ കറുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ ഭേദമാണ് കേട്ടോ. പ്രകൃതി വാതകത്തിൽ നിന്നും സ്റ്റീം റീഫോമിംഗ് വഴി ഉണ്ടാക്കിയിട്ട് ആ ഒരു പുകയെ വെറുതെ അന്തരീക്ഷത്തിലേക്ക് വിടാതെ കാർബൺ ഡ്രാപ്പിംഗ് വിദ്യയിലൂടെ പിടിച്ചു വയ്ക്കും. എന്നാലും 1 ടൺ മുതൽ 4 ടൺ വരെ കാർബൺ പുറത്തു വരും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓറഞ്ച് ഹൈഡ്രജനാണ്. കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ഫീൽ തരുന്നില്ലേ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഹൈഡ്രജൻ നിർമ്മിക്കാം എന്ന സൂപ്പർ ഐഡിയയിലാണ് ഈ ഒരു ഓറഞ്ച് കുപ്പായക്കാരം വരുന്നത് കേട്ടോ. ഇനി അടുത്തത് പിങ്ക് ഹൈഡ്രജനാണ്. നമ്മുടെ സാധാരണ ഗ്രീൻ ഹൈഡ്രജൻ പോലെ തന്നെ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നതാണ് ഈ ഒരു പിങ്ക് ഹൈഡ്രജനും. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ കറണ്ട് അടിക്കാൻ ഉപയോഗിക്കുന്നത് ആറ്റോമിക് എനർജിയാണ് കേട്ടോ. ഇനി അടുത്തത് ചുവന്ന ഹൈഡ്രജനാണ്. ആണവ നിലയങ്ങളിലെ ഉയർന്ന ചൂട് ഉപയോഗിച്ച് വെള്ളത്തെ നീരാവിയാക്കി രാസപ്രവർത്തനങ്ങളിലൂടെ വേർതിരിച്ചെടുക്കുന്നതാണ് നമ്മളുടെ ഈ ഒരു റെഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നീല ഹരിത ഹൈഡ്രജനാണ്. ഇതിനെ ടർക്കോയിഡ് എന്നും വിളിക്കാറുണ്ട്. മീഥേൻ വാതകത്തെ ഉയർന്ന താപനിലയിൽ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന ഒരു കിടിലുള്ള ഐറ്റമാണ് ഈ ഒരു നീല ഹൈഡ്രജൻ എന്ന് പറയുന്നത്, നീല ഹരിത ഹൈഡ്രജൻ. ഇനി അടുത്തത് മഞ്ഞ ഹൈഡ്രജനാണ് കേട്ടോ. സൂര്യന്റെ പവർ അഥവാ സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു പക്ക ക്ലീൻ ഹൈഡ്രജനാണ് ഈ ഒരു യെല്ലോ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെള്ള ഹൈഡ്രജനാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, പ്രകൃതി തന്നെ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്ന ഒന്നാണ് കേട്ടോ. ഭൂമിയുടെ അടിത്തട്ടിലെ ഉയർന്ന ചൂടിൽ വെള്ളവും മിനറലുകളും തമ്മിൽ പ്രവർത്തിച്ച് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്യുവർ ഹൈഡ്രജനാണ് ഈ ഒരു വൈറ്റ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ദീ നമ്മൾ ഹൈഡ്രജന്റെ കളർ കോഡുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യയിലെ ഹൈഡ്രജൻ താഴ്വരകളെ കുറിച്ച് പറയാം. ഇപ്പോഴല്ല, 3 പാട്ടുകൾക്ക് ശേഷം കേട്ടോ. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഒപ്പമുള്ളത് നിങ്ങൾ സ്വന്തം ആർജെ ഐശ്വര്യാണ്.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

ബിക്കോസ് അഗൈൻ ബാക്ടിന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ ഹൈഡ്രജൻ താഴ്വരകളെ കുറിച്ചിട്ട് നോക്കാം. സർക്കാരുകൾ, ലോകരാജ്യങ്ങളിലെ വിവിധ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ വലിയ തോതിൽ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള നയങ്ങളൊക്കെ രൂപവൽക്കരിക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ ചെലവിൽ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്നതിനും ശേഖരിച്ച് വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. 2030 5 മില്യൺ മെട്രിക് ടൺ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുമെന്നാണ് ഇന്ത്യൻ നാഷണൽ ഹരിത ഹൈഡ്രജൻ മിഷന്റെ ലക്ഷ്യം. ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകൾ തന്നെയാണ് ഈ ഒരു ഹൈഡ്രജൻ താഴ്വരകൾ എന്ന് പറയുന്നത്. ഇന്ധന രംഗത്ത് നമ്മൾ സ്വന്തം കാര്യം നിൽക്കാൻ പോകുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ള നാളുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലെ. 2023 NGHM രൂപവൽക്കരിക്കുന്നത്. 2030 ഇന്ത്യയുടെ ഹൈഡ്രജൻ ഉപയോഗം ഏകദേശം 12 മില്യൺ മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കുമെന്നാണ് കണക്ക് കൂട്ടലുകൾ. 2047 ഊർജ മേഖലയിൽ സ്വയം പര്യാപ്തമാകണമെന്നും 2070 കാർബൺ പാദമുദ്രകൾ അവശേഷിപ്പിക്കാതെ നെറ്റ് സീറോ അവസ്ഥ കൈവരിക്കണമെന്നും മിഷൻ ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യയും ഹരിത ഹൈഡ്രജൻ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് 4 ഹൈഡ്രജൻ താഴ്വരകളാണ് ഇന്ത്യയിൽ രൂപവൽക്കരിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭൂപ്രദേശത്തെയാണ് നമ്മൾ ഹൈഡ്രജൻ താഴ്വരകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ചിലവ് കുറഞ്ഞ രീതിയിൽ ഹൈഡ്രജൻ നിർമ്മാണം, ഹൈഡ്രജന്റെ സംഭരണം, ഗതാഗതം, ഹൈഡ്രജനെ മറ്റ് ഇന്ധന രൂപങ്ങളാക്കി മാറ്റല്, ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വേണ്ട സാങ്കേതിക മാറ്റങ്ങളിലുള്ള പഠനം തുടങ്ങി വിവിധ ഗവേഷണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നു വരുന്നുണ്ട്. പൂനെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയുടെ നേതൃത്വത്തിൽ ഹൈഡ്രജൻ കൊണ്ട് പ്രവർത്തിക്കുന്ന 50 പേർക്ക് സഞ്ചരിക്കാനാവുന്ന ഒരു ബോട്ട് ഇതിനോടകം തന്നെ വികസിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ഹൈഡ്രജൻ നയത്തിന്റെ ഭാഗമായിട്ട് 4 ഹൈഡ്രജൻ താഴ്വരകളാണുള്ളത്. കേരളം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് 4 താഴ്വരകൾ പ്രവർത്തിക്കുന്നത് കേട്ടോ. പൂനെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്ര താഴ്വരയിൽ ഹൈഡ്രജൻ നിർമ്മാണത്തിനായിട്ട് വൈദ്യുതി വിശ്ലേഷണത്തിൽ അധിഷ്ഠിതമായിട്ടും അതിനുവേണ്ട രാസവസ്തുക്കളെ കുറിച്ചൊക്കെ ഹൈഡ്രജൻ ബയോ എഥനോളുകളാക്കി മാറ്റാൻ പറ്റുന്ന രീതികളെ കുറിച്ചും പരീക്ഷണങ്ങളൊക്കെ നടക്കാറുണ്ട്. ജോധ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജസ്ഥാൻ മേഖലയിൽ ഹൈഡ്രജൻ, അമോണിയ തുടങ്ങിയവയുടെ നിർമ്മാണ രീതികളെ കുറിച്ചും അമോണിയ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ചും പഠനം നടക്കുന്നു. ഭുവനേശ്വർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒഡീഷ താഴ്വര വ്യവസായശാലകളെ കേന്ദ്രീകരിച്ച് ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റീൽ വ്യവസായം എന്നിവയിലൂന്നിയാണ് പ്രവർത്തിക്കുന്നത്. കൊച്ചി ആലപ്പുഴ കേന്ദ്രമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഹരിതവാലിയിൽ ഹരിത ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ആന്തര ദഹന യന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. ബയോ ഹൈഡ്രജനെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ വയനാട് കേന്ദ്രീകരിച്ചും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ജോലി സാധ്യതകളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം കേട്ടോ. പുതിയ തൊഴിലവസരങ്ങളെ കുറിച്ച് പറയാം. വീണ്ടും പാട്ടുകൾ കേട്ടിട്ട് മടങ്ങിയതാട്ടോ.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: wiggle.
1: യെസ് ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഹരിത ഹൈഡ്രജന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. ഇനി നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ നോക്കാം. 2030 ഹരിത ഹൈഡ്രജൻ ഉൽപാദന ഉപയോഗ സാങ്കേതിക മേഖലയിൽ ഏകദേശം 600,000 ജോലികൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഇന്ത്യൻ നാഷണൽ ഹരിത ഹൈഡ്രജൻ മിഷൻ കണക്ക് കൂട്ടുന്നത് കേട്ടോ. ആഗോളതലത്തിൽ തന്നെ ഹരിത ഹൈഡ്രജൻ ഹബ്ബായി മാറാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഹരിത ഹൈഡ്രജൻ മിഷന്റെയും മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റവന്യൂബിൾ എനർജിയുടെയും നേതൃത്വത്തിൽ ഹൈഡ്രജൻ സാങ്കേതിക വിദഗ്ധരെ സജ്ജമാക്കുന്നതിനോട് വിവിധ ഡിപ്ലോമ ഹിസ്യകാല കോഴ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് ജോലി സാധ്യതകളൊക്കെ ഒരുപാട് വരുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ ഒരു ഡിപ്ലോമ കോഴ്സുകളിലൊക്കെ പോയി ചേർന്നോളൂ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വെല്ലുവിളികളോടെ നോക്കാം കേട്ടോ. 0 കാർബൺ പാദമുദ്രയാണ് അവശേഷിപ്പിക്കുന്നതെങ്കിലും ഇപ്പോൾ ഹരിത ഹൈഡ്രജനെ തൊട്ടാൽ പോലുന്ന വിലയാണ്. 1 കിലോഗ്രാമിന് ഏകദേശം 360 മുതൽ 460 രൂപ വരെയാണ് ഹരിത ഹൈഡ്രജന്റെ ഇപ്പോഴത്തെ ഒരു വില എന്ന് പറയുന്നത്. ചാര ഹൈഡ്രജനുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ 180 മുതൽ 230 രൂപ വരെയാണ് ഇതിന് കൂടുതൽ കേട്ടോ വില കൂടുതൽ. എന്നാൽ 2030 ആകുമ്പോഴേക്കും പുനരുപയോഗിക്കാൻ പറ്റുന്നതും ഊർജം കൂടുതലുള്ളതും വില കുറഞ്ഞതുമായിട്ടുള്ളതും കാര്യക്ഷമത ഏറിയിട്ടുള്ളതും ഇലക്ട്രിക് കോഡുകൾ എന്നിവ ഹരിത ഹൈഡ്രജന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുത്താനാവും. ഇതുവഴിയിട്ട് ഹരിത ഹൈഡ്രജന്റെ വിലകൾ കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. ജർമ്മനി, ജപ്പാൻ, കൊറിയ, നെതർലാൻഡ്, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കരാറിൽ ഏർപ്പെടുകയും ഹൈഡ്രജൻ മാർക്കറ്റുകൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമായതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ സംഭരിച്ചു വെക്കുന്നത് കൂടുതൽ വ്യാപ്തം ആവശ്യമായിട്ട് വരും. ഹൈഡ്രജൻ സംഭരിച്ചു വെക്കുന്ന ടാങ്കുകൾ ദുർബലമാകുന്നതുകൊണ്ടാണ് ഈ ഒരു വിലയൊക്കെ കൂടാൻ സാധ്യത കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എന്താണ് ഹരിത ഹൈഡ്രജനെ കാത്തിങ്ങനെ ഇരിക്കാം അല്ലെ. അത് വരുത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം. അതിനോടൊപ്പം തന്നെ സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ വീണ്ടും തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചേട്ടാ മാന്തിമറിയാമേ ചേട്ടൻ വഴി വെച്ചെങ്ങാണ് കണ്ടായിരുന്നോ?
1: ഞാൻ കണ്ട്, പക്ഷെ എന്നെ കണ്ടില്ല.
2: കാണാതിരുന്നത് ഭാഗ്യം.
0: അയ്യോ എന്റെ പൊന്നെ, ഇവിടെ വന്നായിരുന്നു, ഒരു ചായയും കുടിച്ചിട്ട് കൊറേ നേരം ഇവിടുന്ന് അങ്ങ് മാന്താൻ തുടങ്ങി.
1: എന്തുവായിരുന്നു മാന്തിയ വിഷയം?
0: നമ്മുടെ തെറ്റിത്തറിലെ ശിവദാസിന്റെ മോളെ എവിടെ അയക്കുന്നതെന്ന് ചോദിച്ച്. ഹരിപ്പാട്ടാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു.
1: ഉടനെ ചോദിച്ചു കാണു ഹരിപ്പാട്ട് എവിടാണെന്ന്.
0: ചോദിച്ചേട്ടാ, എനിക്കറിയാൻ വയ്യെന്ന് ഞാനങ്ങ് പറഞ്ഞു.
1: അടുത്ത മാന്തല് നടത്തിയോ?
0: നടത്തി. ചെറുക്കന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു. തന്തയും തള്ളയും ഉള്ളതായിട്ട് കല്യാണ കത്തി കണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു.
1: അവിടെ കൊണ്ടൊന്നും മാന്തല് നിർത്തത്തില്ല.
0: നിർത്തിയില്ല. ചെറുക്കന്റെ വീട് പഴയതാണോ അതോ രണ്ടു നിലക്കെട്ടോ വാണോ എന്ന് ചോദിച്ചു. പെണ്ണിന്റെ അച്ഛൻ ശിവദാസനോട് ചോദിക്കാൻ ഞാനങ്ങ് പറഞ്ഞു.
1: എന്നാലും മാന്തിയും അറിയാതെ നിർത്തത്തില്ല.
0: അയ്യോ എനിക്കാണെങ്കിൽ എവിടെ എങ്ങനെയാലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു പറഞ്ഞു നിന്നേത്.
1: എന്നിട്ട് പോയോ?
0: എവിടെ പോകാൻ. പിന്നെ അടുത്ത ചോദ്യം, ചെറുക്കൻ വെളുത്തതാണോന്ന്.
1: മുഖം പച്ച നിറത്തിലും ശരീരം മഞ്ഞ നിറത്തിലും താനാണെന്ന് താൻ അങ്ങ് പറഞ്ഞെന്താ?
0: അയ്യോ എന്റെ ദൈവാദിനത്തിന്, ചേട്ടാ രണ്ടു മൂന്ന് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ വന്ന്, ഞാൻ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി, മാന്തി അങ്ങ് ഇറങ്ങിപ്പോയി.
1: ഇവിടെ ഏത് കല്യാണത്തിന് പോയാലും പുതിയവണ്ണിന്റെ അടുത്ത് നിന്ന് കാതിലും കഴുത്തലും ഒക്കെ കിടക്കുന്ന ആഭരണം പിടിച്ചു നോക്കും, തിരിച്ചു മറിച്ചു നോക്കും, മുക്കൊണ്ടാണോന്നറിയാൻ.
0: അല്ലേ ഇതാരാ കണക്കനോ?
1: എവിടാ കണക്കാ, കാണാനേ ഇല്ലല്ലോ.
3: ഓ തിരക്കോട് തിരക്കാമാവാ.
0: നിങ്ങളുടെയൊക്കെ കാലശേഷം പിന്നെ കണക്കും കാര്യം ഒക്കെ അറിയാവുന്ന ആരുണ്ട് മേച്ചി?
3: ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആവശ്യം പലർക്കും ഇല്ലമ്മാവി. എഞ്ചിനീയർമാർ ഒരുപാട് പേരുണ്ട്, ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും എന്ന് വിചാരിച്ചേ ഞങ്ങളെ പോലുള്ളവരെയൊക്കെ വിളിക്കാൻ ആളുണ്ട്.
0: അയ്യോ പറയാൻ വിട്ടുപോയി, നമ്മുടെ ശീലാന്തിത്തറ രാമകൃഷ്ണൻ കൊറേ നാളായിട്ട് തിരക്കി നടക്കുവായിരുന്നു.
1: എന്താ കണക്കാ ഒരു പൊട്ടിച്ചിരി.
3: അമ്മാവ രാമകൃഷ്ണൻ ചേട്ടനെ വിട്ട് ഞാൻ പോയതാ, പക്ഷെ പോയതാ ബുദ്ധമായി പോയി.
0: അതെന്താ, തന്റെ കണക്കും രാമകൃഷ്ണന്റെ കണക്കും തമ്മിൽ ഒത്തുപോയില്ലയോ?
3: രാമകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലെ പഴയ ഒരു തൊഴുത്തേ മഴയത്ത് മറിഞ്ഞു വീണായിരുന്നു.
1: അയ്യോ അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു.
0: പുതിയ തൊഴുത്തിന് സ്ഥാനം കാണാനായിരിക്കും.
3: ഞാനും അങ്ങനെ കരുതിയാ ചെന്നത്. ചെന്നപ്പോ മറിഞ്ഞു വീണ തൊഴുത്തിലെ പഴയ പട്ടേല് കഷ്ണം എല്ലാം കൂടെ രാമകൃഷ്ണൻ ചേട്ടൻ കെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടേ ഒരു കോഴിക്കൂട് പണിയാണ് എന്നെ വിളിച്ചത്. തീയരിക്കാനല്ലാതെ ആ പട്ടികൾ ഒന്നിനും കൊള്ളത്തില്ല അമ്മാവ.
0: ആ പട്ടികളെ വെച്ച് കോഴിക്കോട് പണിഞ്ഞാലേ കോഴി ഉച്ചത്തിലൊന്ന് കൂവിയ കോഴിക്കോട് പൊട്ടി താഴെ വീഴുവല്ലോ.
3: അമ്മാവി ഇതൊന്നും അല്ല രസം, അവർക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാവോന്ന രാമകൃഷ്ണൻ ചേട്ടൻ എന്നോട് ചോദിച്ചത്.
1: ഒരു ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ എന്താ താനെന്തോ പറഞ്ഞു?
3: ഒറ്റയടിക്ക് മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തി ഞാൻ അവിടെ നിന്ന് തലയൂരി.
1: അത് ശരി, രണ്ടു ദിവസം മുമ്പ് കിഴക്കേക്കാരിലുള്ള കേശവ മേശ്ശേരി തിരക്കി എന്റെ രാമകൃഷ്ണൻ ഇവിടെ വന്നായിരുന്നു.
3: അയാള് പോയി കോൺട്രാക്ട് വർക്ക് എന്ന് കേട്ടപ്പോ തന്നെ കേശവ മേശ്ശേരി വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു.
0: കേശവ മേശ്ശേരി സ്വല്പം അടിച്ചുണ്ടായിരിക്കും പോയത്.
3: അതെ, അതുകൊണ്ടാണല്ലോ തുറന്ന മറുപടി പറയാൻ പറ്റിയത്.
1: എന്തൊരു മനുഷ്യനായി രാമകൃഷ്ണൻ.
3: പട്ടേലെല്ലാം പിറക്കി മുറ്റത്ത് നിരത്തി അങ്ങിട്ട്, വെയിലോണ്ട് ഉണങ്ങാനിട്ടതാ, ഓർക്കാപ്പുറത്ത് മഴയെല്ലാം പെയ്ത് അതെല്ലാം അങ്ങ് നനഞ്ഞു കുതുന്നു.
1: രാമകൃഷ്ണൻ ആ പട്ടികളെ കളയത്തില്ല, എല്ലാം കൂടെ വാരി കെട്ടിവെച്ചിട്ട് ഏതേലും തടിക്കച്ചവടക്കാരെ വിളിച്ചു കാണിച്ച് ഒക്കെ അതിന് കാശും മേടിക്കും.
0: ഇനി ഇവിടെ രാമകൃഷ്ണൻ വന്നിരിക്കുമ്പോ ഞാൻ പറയും കോഴിക്കോട് പണിയണ്ട, നഷ്ടമാന്ന്. കോഴിയെല്ലാം രാമകൃഷ്ണൻ കിടക്കുന്ന മുറിയിലിട്ടങ്ങ് പൂട്ടിയാ മതിയെന്ന്. പിശുക്ക് രക്തത്തിൽ ചേർന്നാൽ കർമ്മത്തിൽ ദാരിദ്ര്യം കാട്ടും.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോക സമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26

0: റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ ധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
1: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യുടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
0: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീത ശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരി വിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞക്കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10-ന് നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടക രാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണപെരുമാൾ ക്ഷേത്രം പായമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
0: കർക്കിടക മാസത്തിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠമെന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവു ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൌകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77,977, നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24,275 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 104,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
11: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
12: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി.
11: കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
12: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
12: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
12: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
12: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
13: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
14: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
13: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. പോച്ചിറ ആർ സി ടി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367 @9400232358.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ ആജ് യഹാ സേ ദേശ് കോ പെഹലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാണ കാ നാം ഭി
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് യുഎസ് നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസ് സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഫ്രഷായി
1: ഫ്രഷോ
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

Talkie. ഹായ് ഹലോ, ഇത് എൻട്രോഡ്യൂസ് 91.2 ടെക്കി ടോക്കിയാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളും ഉപകാരപ്രദമായ വിവരങ്ങളുമായി വീണ്ടും ഒരു ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻട്രോഡ്യൂസ് 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.

0: ടോക്കി ടോക്കി.
1: നമ്മളങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇത് റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ള ധാർജൻ നിതിനാണ്. നമുക്ക് ഈ ട്രെയിൻ എപ്പോ വരും, എവിടെ എത്തി എന്നൊക്കെ അറിയാനുള്ള കുറെ ആപ്പുകളുണ്ട്, ഈ വേരിയസ്മായ ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇതേപോലെ ഇനി KSRTC ബസ് എപ്പോ വരും, എവിടെ എത്തി, ഇനി ഇത്ര സമയം എടുക്കും വരാൻ എന്നൊക്കെ അറിയാനുള്ള എന്തെങ്കിലും ആപ്പുണ്ടെന്ന് കുറെ പേർ മെസ്സേജ് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ആപ്പുണ്ട്. നമുക്ക് ഈ ആപ്പില് വേരിയസ്മായ ട്രെയിൻ എന്ന ആപ്പിലെ പോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. എവിടുന്നാണ് നമ്മൾ കയറുന്നത്, എവിടേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഏത് ബസ് വരും, അത് എത്ര മണിക്ക് വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ചലോ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇനി പ്രിയദർശിനി ബസ് എപ്പോ വരുമെന്ന് വീട്ടിലിരുന്ന് നോക്കിയിട്ട് എല്ലാവർക്കും ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ഓക്കെ, ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടെക് വിശേഷമായിട്ട് നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേൾക്കാം.

0: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ടോക്കി. യെസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. ടെക് പരോട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആധാർ കാർഡിലെ നമ്പർ മാറ്റി നിന്ന് അക്ഷയയിലൊക്കെ പോയി ആവശ്യമില്ലാത്ത സമയം കളയണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്പർ മാറ്റാം, അഡ്രസ്സ് മാറ്റാം, ഇമെയിൽ ഐ ഡി മാറ്റാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഫോൺ എടുക്കുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ സിം 1 ആണോ 2 ആണോ എന്ന് ചോദിക്കും. അത് നിങ്ങൾ ഏതാണെന്ന് സെലക്ട് ചെയ്താൽ കണ്ടിന്യൂ ടു സെൻഡ് SMS എന്ന് താഴെ കാണിക്കും, അത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് ഒരു OTP വരും. പിന്നെ ഉള്ളത് ഫേസ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ പുതിയൊരു പേജ് വരും, അതിൽ സർവീസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ മറ്റൊരു പേജ് വരും, അതിൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് പുതിയ നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിൽ OTP വന്നു കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് ഒരു OTP വന്നു കഴിഞ്ഞാൽ വെറും 75 രൂപ സർവീസ് ചാർജ് ചെയ്താൽ നമ്പറും അഡ്രസ്സും മാറ്റാം. മെയിൽ ID മാറ്റാനായിട്ട് ക്യാഷ് ഒന്നും അടയ്ക്കേണ്ട, ഫ്രീ ആണ്. അപ്പോൾ ഇനി ഇതിനായിട്ട് ആരും ലീവ് എടുത്ത് അക്ഷയ സെന്ററിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം തന്നെ ചെയ്തു കൊടുക്കാം. ഇതേപോലെ ടെക് പരോട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലൂടെ.

Talkie. പാട്ടൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരികെ തിരികെയാണ് ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് അർജന്റീനയാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കടക്കാം. ഞാൻ ഈ ഇടയ്ക്ക് കണ്ണൂർ വരെ ഇന്ന് പോയി ട്രെയിനിൽ. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അത് കൺഫേം ആയില്ല. ഞാൻ വിചാരിച്ചു ടീച്ചറിനെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന്. പക്ഷെ കണ്ണൂർ എത്താറായപ്പോഴാണ് പുള്ളിയിൽ ഞാൻ കണ്ടത്. കണ്ണൂർ വരെ ഞാൻ നിന്നു. അന്ന് ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്റെ പ്രിയ പ്രേക്ഷകർക്ക് വരരുതെന്ന്. സോ അതിനായിട്ട് ഞാൻ ഇന്ന് പുതിയൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ ഏതൊക്കെ കംഫർട്ട്മെന്റില് ഏതൊക്കെ സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ അതിനായിട്ട് ഗൂഗിളിൽ IRTC എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിന്റെ വെബ്സൈറ്റിൽ കയറുക. താഴെയായിട്ട് വേക്കൻ ചാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ നമ്പറും നിങ്ങൾ കയറിയ സ്റ്റേഷനും കൊടുത്താൽ ഏതൊക്കെ കമ്പാർട്ട്മെന്റിൽ ഏതൊക്കെ സീറ്റുകൾ ഒഴിവുണ്ടെന്ന് നമുക്ക് അറിയാനൊക്കും. ഇതിന് പ്രകാരം നിങ്ങൾ അവിടെ പോയി ഇരിക്കുക, എന്നിട്ട് TTR വരുമ്പോൾ പുള്ളിയോട് കാര്യം പറയുക, പുള്ളിയോട് കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് യാത്ര എൻജോയ് ചെയ്യുക. ഇതേപോലുള്ള ടെക് വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

Talkie Talkie. പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജ്ജൻ നിതിനാണ് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇതാ മറ്റൊരു ടെക് വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. ഇൻസ്റ്റാഗ്രാമിലെ പബ്ലിക് അക്കൗണ്ടുകളിൽ നിന്നും ചിത്രങ്ങൾ ഉപയോഗിച്ച് AI ചിത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് മെറ്റ സൗകര്യം ഒരുക്കുന്നുണ്ട്. യെസ്, നിങ്ങളുടെ ചിത്രങ്ങൾ AI പരിശീലനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിത്രങ്ങൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ക്രമീകരണങ്ങൾ വഴി ഇത് ഒഴിവാക്കാൻ ഒക്കും. നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആപ്പിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുക. മുകളിൽ വലതുവശത്തായിട്ട് മെനു എടുക്കുക, മൂന്ന് വരകൾ ടാപ്പ് ചെയ്യുക, അതിൽ ഷെയർ ആൻഡ് റിസീവ് എന്നതിലേക്ക് പോവുക. അവിടെ അലോ പീപ്പിൾ ടു റിസീവ് യുവർ കണ്ടന്റ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് വിത്ത് AI ഫ്യൂച്ചർ അറ്റ് മെറ്റ എന്നതിന് താഴെയുള്ള ഓപ്ഷനുകൾ ഓഫ് ആക്കി വെക്കുക. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ എല്ലാവർക്കും ഒരേ സമയം ലഭിക്കണമെന്നില്ല. ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ക്രമീകരണങ്ങൾ കാണുന്നില്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാം മെറ്റ ഇതുവരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമായിട്ടില്ല എന്നായിരിക്കും. ആപ്പ് ഏറ്റവും പുതിയ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് ഓപ്ഷൻ ലഭിച്ചേക്കാം. അപ്പോൾ ഇനി ആരും ഇത് പേടിച്ചിട്ട് പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് മാറേണ്ട ആവശ്യമില്ല. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലുള്ള ടെക് വിശേഷങ്ങളായിട്ട് നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ടോക്കി ടോക്കി.
1: അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജ്ജൻ നിതിനാണ്. സാങ്കേതിക വിദ്യയുടെ പുതിയ വിശേഷങ്ങളും ഉപകാരപ്രദമായ ടിപ്പുകളും ഡിജിറ്റൽ ലോകത്തെ പുതുമകളും പങ്കുവെച്ച ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് പങ്കുവച്ച വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിശേഷങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ടെക് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ സുരക്ഷിതമായി ടെക്നോളജി ഉപയോഗിക്കൂ, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കൂ. ഇപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ ഒരു 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ആത്മീയതയും പൈതൃകവും കൈകോർക്കുന്ന മറ്റൊരു മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഗുജറാത്തിലെ പാലിത്താനയിലേക്കാണ്. ജൈനമത വിശ്വാസികളുടെ ഹൃദയമിടിപ്പായി അറിയപ്പെടുന്ന ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു ദിവ്യഭൂമിയിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ശത്രുഞ്ജയ കുന്ന്, ഏകദേശം 900 ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ഭക്തിയാലും സമർപ്പണത്താലും തീർത്ത ഈ ദേവാലയങ്ങൾ വെറും ശില്പ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ മഹത്തായ പ്രതീകങ്ങളാണ്. 3750 കൽപ്പടവുകൾ കയറി നഗ്നപാദരായി ഭക്തർ ഈ പുണ്യസ്ഥാനത്തെത്തുമ്പോൾ അവർ തേടുന്നത് ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല, സ്വന്തം ഉള്ളിലെ അഹങ്കാരത്തെ കീഴടക്കിയുള്ള ആത്മശുദ്ധീകരണമാണ്. ശത്രുഞ്ജയ അഥവാ ശത്രുക്കളെ ജയിക്കൽ എന്ന പേര് പോലും നമ്മോട് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്നുള്ള സത്യമാണ്. മാംസാഹാരത്തിന് പോലും നിരോധനമുള്ള ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായ പാലിത്താന വിശ്വാസത്തിന്റെ, അഹിംസയുടെ, ആത്മനിയന്ത്രണത്തിന്റെ അതുല്യ സന്ദേശമാണ് ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. അങ്ങനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്കും മനുഷ്യന്റെ ഉള്ളിലെ സമാധാന അന്വേഷണങ്ങളിലേക്കും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഈ അത്ഭുത തീർത്ഥഭൂമിയായ പാലിത്താനയെ കുറിച്ചാണ് ഇന്നത്തെ പൈതൃകം പരിപാടി. സ്നേഹപൂർവ്വം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഗുജറാത്തിലെ പാലിത്താനയിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുഞ്ജയ കുന്ന് ജൈനമതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ കുന്ന് 900+ ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമായാണ് അറിയപ്പെടുന്നത്. 1000 വർഷങ്ങളിലായി ഘട്ടംഘട്ടമായി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയങ്ങൾ ഭക്തിയുടെയും ശില്പ സൗന്ദര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ ശത്രുഞ്ജയ കുന്ന് സന്ദർശിച്ചവർ വീണ്ടും അവിടേക്ക് മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുമെന്നത് യാത്രയുടെ ആത്മീയ ആഴം വ്യക്തമാക്കുന്നു. ജൈന വിശ്വാസ പ്രകാരം കുന്നിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല മുഴുവൻ മലയും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജൈന വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തീർത്ഥാടനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രങ്ങളിലെത്താൻ ഏകദേശം 3750 കൽപ്പടവുകൾ കയറണം. ഈ കയറ്റം സാധാരണയായി 1.5 മണിക്കൂർ സമയമെടുക്കും. പ്രായമായവർക്കും ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കുമായി കവണക്കസേരകളും ലഭ്യമാണ്. ജൈനാചാരങ്ങൾ അനുസരിച്ച് കയറുന്നവർ വഴിയിൽ ഭക്ഷണം കഴിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുത്. വൈകുന്നേരത്തിന് മുൻപ് മല ഇറങ്ങണമെന്നും വിശ്വാസമുണ്ട്. കാരണം രാത്രിയിൽ പവിത്ര മലയിൽ ആരും തുടരാൻ പാടില്ലെന്നാണ് ജൈനമത വിശ്വാസം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ആദിനാഥൻ ഋഷഭനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ദേവാലയ സമുച്ചയത്തിന്റെ പ്രധാന പ്രതിഷ്ഠയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രം തീർത്ഥാടകരുടെ പ്രധാന ആകർഷണമാണ്. ശത്രുഞ്ജയ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ ഉപവാസവും ആത്മീയ ശുദ്ധീകരണവും അനുഷ്ഠിക്കാറുണ്ട്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23 പേരും ഇവിടെ മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ശത്രുഞ്ജയ തീർത്ഥാടനം ആത്മമോചനത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയായാണ് കണക്കാക്കപ്പെടുന്നത്. പാലിത്താന ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായി അറിയപ്പെടുന്നു. ഇവിടെ മാംസം, മത്സ്യം, മുട്ട എന്നിവ ലഭ്യമല്ല. പൂർണമായും സാത്വിക ഭക്ഷണ രീതിയാണ് നഗരത്തിന്റെ പ്രത്യേകത. മഴക്കാലമായ 4 മാസങ്ങളിൽ ശത്രുഞ്ജയ തീർത്ഥാടനം നടക്കാറില്ല. ആ സമയത്ത് ജൈന സന്യാസിമാർ ചതുർമാസ്യം ആചരിച്ച് ഒരിടത്ത് താമസിക്കുകയും ധ്യാനം, മതപഠനം, പ്രഭാഷണം, ആത്മനിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താതിരിക്കലും ഈ ആചാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശത്രുഞ്ജയ എന്ന പദത്തിന്റെ അർത്ഥം ശത്രുക്കളെ ജയിക്കൽ എന്നാണ്. എന്നാൽ ഇവിടെ ശത്രു എന്നത് പുറത്തുള്ളവരല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള അഹങ്കാരം, ആസക്തി, ദുർബലതകൾ എന്നിവയാണ്. ആത്മീയപരമായ ഈ യാത്ര മനുഷ്യനെ സ്വന്തം ഉള്ളിലേക്കാണ് നയിക്കുന്നത്. ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും പോലെ ജൈനമതവും ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ആത്മീയ തീർത്ഥാടനങ്ങൾ ഈ മോക്ഷത്തിലേക്കുള്ള വഴിയെന്നാണ് ജൈന വിശ്വാസം. പാലിത്താനയിലെത്തുന്ന ഭക്തർ അതിരാവിലെ തന്നെ ശത്രുഞ്ജയ കുന്നിലേക്ക് കയറി തുടങ്ങും. ജയ് തലേദി, ശാന്തിനാഥ്, പുണ്ടരീക് സ്വാമി, ആദിനാഥ ക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങൾ അവർ സന്ദർശിക്കുന്നു. മലമുകളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന നിശബ്ദതയും ആത്മശാന്തിയും വാക്കുകൾക്കതീതമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും മാറുന്നതുപോലെ തോന്നുമെന്ന് പലരും പറയുന്നു. ശത്രുഞ്ജയ കുന്നിലേക്കുള്ള പാത മുകളിൽ എത്തുമ്പോൾ രണ്ടായി വിഭജിക്കുന്നു. പ്രധാന കവാടമായ രാംബോളിലേക്കുള്ള വഴി ഒരു ഭാഗത്തേക്കും മനോഹരമായ ദൃശ്യങ്ങളിലേക്കുള്ള വഴി മറ്റൊരു ഭാഗത്തേക്കുമാണ് നയിക്കുന്നത്. ചൗമുഖ് ക്ഷേത്രം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്നാണ്. നാല് ദിശകളിലേക്ക് മുഖമുള്ള ആദിനാഥ പ്രതിഷ്ഠയും അതിമനോഹരമായ കൊത്തുപണികളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. പല തീർത്ഥാടകരും പാലിത്താനയിലെ ധർമ്മശാലകളിൽ ദിവസങ്ങളോളം താമസിച്ച് പ്രദക്ഷിണങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നു. ചിലർ 99 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കുന്ന നവാനുയാത്ര എന്ന കഠിനമായ ആത്മീയ അനുഷ്ഠാനവും നടത്താറുണ്ട്. ശത്രുഞ്ജയ കുന്നിന്റെ അടിവാരത്തെ തീർത്ഥാടകർക്കായി ധർമ്മശാലകളും ഹോട്ടലുകളും ലഭ്യമാണ്. കാർത്തിക പൂർണിമ മേളക്കാലത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഇത് ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പാലിത്താന ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അത് ആത്മീയതയുടെയും സമാധാനത്തിന്റെയും ആത്മപരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ശത്രുഞ്ജയയിലേക്കുള്ള ഈ യാത്ര മനുഷ്യനെ പുറം ലോകത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയിലേക്ക് നയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പാലിത്താനയിലെ ശത്രുഞ്ജയ കുന്നിലൂടെ നമ്മൾ നടത്തിയ ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ മനസ്സിൽ ശേഷിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭംഗി മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. ആയിരക്കണക്കിന് പടവുകൾ കയറുന്ന ഭക്തർ തേടുന്നത് ഒരു ദൈവദർശനം മാത്രമല്ല, ഉള്ളിലെ അഹങ്കാരത്തെയും ആസക്തികളെയും ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒരു ആത്മവിജയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുഞ്ജയ ഒരു മല മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. നിശബ്ദതയിൽ സംസാരിക്കുന്ന ക്ഷേത്രങ്ങൾ, അഹിംസയെ ജീവിതമാക്കിയൊരു നഗരം, ഉപവാസവും സംയമനവും കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം, ഇവയെല്ലാം ചേർന്നതാണ് പാലിത്താന എന്ന അത്ഭുതാനുഭവം. ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര പുറത്തേക്കല്ല, ഉള്ളിലേക്കാണെന്ന് ഈ തീർത്ഥാടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രവും സംസ്കാരവും ആത്മീയതയും നിറഞ്ഞ യാത്രയുമായി വീണ്ടും എത്തും. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: പൈതൃകം, മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

0: ഇങ്ങനെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EOS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

വാക്കുകൾക്ക് അതീതമായി നിർവചിക്കാൻ കഴിയാത്ത വികാരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ സംഗീതത്തോളം പോകുന്ന മറ്റെന്തുണ്ടല്ലേ ഈ ഭൂമിയിൽ. അതെ, ഒരുപിടി നല്ല ഓർമ്മകളിലേക്കും പ്രണയത്തിലേക്കും വിരഹത്തിലേക്കും ആഘോഷത്തിലേക്കും നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ ഗാനങ്ങളിലേക്ക്. അതെ, ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് എല്ലാവർക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-9012. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടായി കേൾക്കാനായിട്ട് നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാം. അപ്പോൾ വേഗം ആയിക്കോട്ടെ, നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് കൂടെയുള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങളുടെ പാട്ടുകളൊക്കെ വെച്ചതായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണം, നമ്പർ ഇതാണ്, 9544700912. നമ്പരൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് എനിക്കൊരു മെസ്സേജ് വന്നു. മെസ്സേജ് ഇത് എപ്പോഴേ വന്നെയാണ്, ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ, ഇന്ന് 38th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റേഡിയോ ശ്രോതാക്കളായ മലപ്പുറം പന്താവൂർ നഫിയ കുഞ്ഞിപ്പ ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലെ 17 പൂങ്കരള എന്ന ഗാനം കേൾപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പി വി മുഹമ്മദ് വടക്കേ ഭവനിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 38th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നവീസയ്ക്കും കുഞ്ഞിപ്പായ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ കുരിശുംപൂട്ടിൽ നിന്നും ശ്യാമാണ്. എനിക്ക് പട്ടം പോലെ എന്ന സിനിമയിലെ മഴയെ തൂമഴയെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ നല്ല മഴയാണെന്നും പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും ശ്യാമേ ഈ പാട്ട് നമുക്ക് വെച്ചിരുന്നതായിരിക്കും. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ പാട്ടും കേട്ടോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
2: അങ്ങനെ ഇവിടെ തകർത്ത് പെയ്യാണ് മഴ. ഇവിടെ ഇവിടെ പെയ്ത് ആ സൗണ്ട് കേട്ട് ഞാൻ വെളിയിലൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആ പാട്ടുകൂടെ കേട്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമല്ല, ഭയങ്കര ഒരു ഫീൽ കൊള്ളാം. അപ്പോൾ വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544-700-912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിലേട്ടൻ. എവിടുന്നാണ് വിളിക്കുന്നത്? വീട് എവിടാന്ന് പറയൂ. മഴയൊക്കെ ഞങ്ങൾക്കും അറിയാം, ഇവിടെ ഒക്കെ മഴയുണ്ട്. എവിടാ വീട്? എവിടാന്ന്
3: പാദമുദ്രയ്ക്കാത്ത
2: ഏത് പാട്ട്? ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന് സുഖമാണോ? സുഖമായിട്ട് തന്നെ പോട്ടെ കേട്ടോ. ഗുളിയായി കഴിക്കേട്ടോ. ശരിയേട്ടാ, ചേട്ടൻ ചോദിച്ച പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ, ആ ശരി, ആ ശരി. അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൊണ്ട് ദീനദയാലോ രാമ ജയ സീതാ വല്ലഭ രാമ ഈ ഗാനം ഒന്ന് വെച്ച് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ് സുനിൽ പള്ളി മഞ്ചേട്ടൻ. അപ്പോൾ നമുക്ക് അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിലെ പാട്ടാണ് മമ്മൂക്ക അഭിനയിച്ച. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: പോച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367 @9400232358.
5: അങ്ങനെ ഭക്തിസാന്ദ്രമായിട്ടുള്ള രണ്ട് പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ. ഹലോ, നമസ്കാരം. ഗാനമഞ്ജരിയാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? അജിതയമ്മേ.
6: ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയ ഒരു പാട്ട് വെച്ച് തന്ന് ഐശ്വര്യായിരുന്നു.
5: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
6: സാരി നിസ്സാനം സിനിമയിലെ നമ്മുടെ മേനോൻ ചേട്ടന്റെ ഒരു പാട്ടുണ്ടല്ലേ, കൺമണി പെൺമണി എന്നുള്ള.
5: കാര്യ നിസ്സാര എന്ന സിനിമയിലെ കൺമണി പെൺമണി. ഓക്കെ, ആ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ആ പാട്ട് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ പാട്ട് വെക്കാം കേട്ടോ. എന്തായാലും നമ്മള് പാട്ട് വെച്ചിരുന്നതായിരിക്കും. ശരി, നമുക്കൊരു മെസ്സേജും കൊണ്ട് ഇതിനോടൊപ്പം. എന്തെന്ന് നെഞ്ചിലെ എന്ന തമിഴ് സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ഷിയാസ് കായംകുളം. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ, നിതിൻ ചേട്ടന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാട്ടും നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം. അതിനോടൊപ്പം താങ്ക് യു ഷിയാസ് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതിന്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേൾക്കാം കേട്ടോ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരികെയാണ്. ഇതൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചതായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544770912. വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? രാധേമ്മേ. എന്തൊക്കെയുണ്ട്, മഴയൊക്കെ ഉണ്ടോ അവിടെ? എങ്ങനെയുണ്ടായിരുന്നു മഴ? കൊളത്തില്ലേ? ഉടനെ മഴ പെയ്തല്ലേ. ചായ ഒക്കെ കുടിച്ചോ? ഓഹോ, ഇനി ധൈര്യമായിട്ട് കുടിച്ചോ കേട്ടോ, കിട്ടിയിട്ടുണ്ട്. ആ, ഇന്ന് ഏത് പാട്ടാ രാധേമ്മയ്ക്ക് വേണ്ടേ? ചിന്ന ചിന്ന ആസ എന്ന പാട്ട് വേണം. ഇത് ആർക്ക് വേണ്ടിയാ ഡെഡിക്കേഷൻ പറ? എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണോ? ഞാൻ ഉൾപ്പെടുവോ അതിനകത്ത്? ഓക്കെ, അപ്പൊ രാധേമ്മയ്ക്ക് വേണ്ടി ഈ പാട്ട് നമുക്ക് ഇട്ടുതരാം കേട്ടോ. ഓക്കെ ശരി. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. എനിക്ക് പാലരുവിക്കരയിൽ പഞ്ചമി വിടരും പടവില്ലെന്ന ഈ ഗാനം വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ് സഹദേവൻ ഇടുക്കിയിൽ നിന്ന്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
2: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് തരാനായിട്ട് അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കണ നമ്പർ ഇതാണ്, 9544-7000912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ.
3: ഹലോ.
2: ആ ഹലോ, അമ്മയെ കേൾക്കുന്നുണ്ടോ?
3: ആ
2: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സിന്ധുമ്മ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ക്ലാപ്പനയിൽ നിന്നും. സിന്ധുമ്മ സുഖമാണോ?
3: സുഖമായിട്ടിരിക്കുന്നു.
2: അതിന്റെ വിശേഷം വല്ലതും ഞങ്ങളടുത്ത് പറയാനുണ്ടോ? രാമായണ മാസത്തിന്റെ
3: നമുക്ക് എല്ലാവർക്കും ഓച്ചറ പോണം.
2: ഓച്ചറ പോയിട്ട് ഞങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു തരും? ഓഹോ, എന്താ
3: വേണം?
2: ഇനി കൊണ്ടുത്താ, നമ്മള് വാങ്ങിച്ചോളാം. അപ്പൊ സിന്ധുമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ? അച്ചുവേട്ടന്റെ ഓക്കെ. ആ പാട്ടിന് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: എല്ലാവർക്കും
2: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഓക്കെ, അത് മതി, അത് കേട്ടാ മതി എനിക്ക്. ആ മതിയായി എനിക്ക്. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേക്കാം കേട്ടോ അമ്മേ. ഓക്കെ ശരി. ഇത് നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ ശരത്താണ് വള്ളി വന്നത്. എനിക്ക് മീശമാതൻ എന്ന സിനിമയിലെ പെണ്ണെ പെണ്ണെ നിൻ കല്യാണമ എന്ന പാട്ടിന് വെച്ച് തരണേ. ഇതിനെ ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും ശരത്തെ. അപ്പോൾ ഈ പാട്ട് നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
3: ചന്ദനം മണക്കുന്ന പൂന്തോ

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അതെ, ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജി നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലൂടെ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് മെസ്സേജ് വായിക്കാം. ഇപ്പോൾ നമുക്ക് കുറേ മെസ്സേജ് വന്ന നടപ്പുണ്ട്, ഞാനത് വായിക്കുന്നില്ല എന്നുള്ളൊരു പരാതി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേഗം വായിക്കാം. ഓക്കെ, ഹായ് നിതിൻ, സായന വന്ദനം. കണ്ണോട് കണ്ണിടയും കരി വണ്ടിൻ്റെ തേനുള്ള പെണ്ണല്ലേ എന്ന സോങ്ങ് ഡാൻസ് സോങ്ങ് വെച്ച് തരണേന്ന് ചോദിച്ചിരിക്കുകയാണ്. മകൻ മണികണ്ഠന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആരാണ്? സിന്ധു ചേച്ചി തഴവയിൽ നിന്ന്. അപ്പോൾ ചേച്ചിക്കും മകൻ മണികണ്ഠനും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ചിറ്റ്ചോർ എന്ന സിനിമയിലെ ദാസേട്ടൻ പാടിയ ഗോരി തെരി ഗാവു ബഡാ പ്യാര ഈ പാട്ടെന്ന് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഞാനൊന്നും ആ പാട്ടൊന്നും എനിക്കറിയില്ല, കാരണം ഹിന്ദിയിൽ ഞാൻ അത്ര പ്രാവീണ്യം തെളിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചേട്ടന് വേണ്ടി ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391 8547025367.
5: രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2, രശ്മി ഹബ്ബിഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായി കേൾക്കാനായിട്ട് വേണ്ടത് നിങ്ങൾ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. അതായത് ഇതൊരു ഞണ്ടിൻ്റെ കഥയാണ്. അതായത് നമ്മളൊരു ഞണ്ടിനെ പിടിച്ചിട്ട് ഒരു തൊട്ടി, ആ തൊട്ടിക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ ആ ഞണ്ട് നല്ല സിമ്പിളായിട്ട് കയറി വരും. പക്ഷേ ആ ഞണ്ടിന് കൂടെ മറ്റു ഞണ്ടിനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഞണ്ട് കയറുന്നത് മറ്റു ഞണ്ടിനെ കൂടെ ഇഷ്ടപ്പെടുത്തില്ല. ആ ഞണ്ട് വരച്ച് താഴെ ഇടും. ഇതിന് ഇന്ന് ഈ ഞണ്ടുകളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ചില മനുഷ്യരുണ്ട്, അവർ ഇതേവണക്കാണ്. അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടണ്ട എന്നുള്ളൊരു ചിന്ത. ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാൾ വളർന്നു വരുമ്പോൾ നമ്മൾ പിന്നിലേക്ക് പെടുമോ, സ്വന്തം പരിമിതികളെ അഭിമുഖീകരിക്കാനുള്ളൊരു ഭയം അവർക്കുണ്ടാകും തുടങ്ങും. അതായത് അടാതാകെ ചെയ്യുന്നതിന് അവനിപ്പം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും എടാ അത് വേണ്ട, നമ്മൾ ഡീമോട്ടിവേറ്റീവ് ചെയ്യുന്ന അത് തന്നെ സംഭവം. എന്ത് പറഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഉടങ്കുല്ലി വർത്താനമൊക്കെ പറയും. അതെ, ഇത് ശരിക്കും അവനെ മാത്രമല്ല താഴെ കിടുന്നത്, നമ്മളെയും കൂടാണ്, ഈ പറയുന്ന ഒരാളെയും കൂടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ കഥ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോവാം. ഹലോ, ഞാൻ റോബിൻ ഒബാമ. ഞാൻ വാഹിനി ഹോണ്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു അടിപൊളി വിജയുടെ ഏതെങ്കിലും ഒരു മൂവിയിലെ സോങ് വെച്ച് തരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, ഞാൻ മൈനാപ്പിളിൽ നിന്നും കിച്ചുവാണ്. എനിക്ക് വേണ്ട പാട്ട് കരകനിലാവേ കുയിലുണരൂ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ കിച്ചിന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി.
1: യെസ് കമ്മിങ് ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം. ഗാനമഞ്ചരിയാണ് ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, പാട്ടായി കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, വള്ളിക്കാവിൽ നിന്നും മനു ആണ്. എനിക്ക് വേണ്ട പാട്ട് പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടികടന്നെത്തുന്നു പദനിസനം എന്ന പാട്ടാണ്. ഇത് മഞ്ജു ചേച്ചി, ജയറാമേട്ടൻ, ബിജു മേനോൻ ഇവരെല്ലാരോടെ കൂടി അഭിനയിച്ച ഒരു അടിപൊളി ഒരു പടമാണ്. അതിനകത്ത് നല്ല മനോഹരമായുള്ള ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ടിനോടൊപ്പം കേൾക്കാം. നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ കാളകത്തുമ്പയിൽ നിന്നും സജിനാണ്. എനിക്ക് വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ ഏതോ മാമരക്കൊമ്പിൽ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ടാണ് ഇതും. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ആ പാട്ടും കേൾക്കാം സജിന് വേണ്ടി.

0: എന്താ?
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहां जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
3: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ്ഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
5: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, രണ്ടു പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമിഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. ദശരഥ മഹാരാജാവ് വളരെ ദുഃഖിതനാണ്. രാജ്യവും സമ്പത്തും അധികാരവും ഉണ്ടായിട്ടും എന്തുകൊണ്ട് തനിക്ക് പുത്രഭാഗ്യമില്ല? കുലഗുരുവായ വസിഷ്ഠ മുനിയുടെ മുൻപിൽ അദ്ദേഹം ദുഃഖിതനായി ആരായുകയാണ്. ദുഃഖത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇതുകേട്ട കുലഗുരു വസിഷ്ഠ മുനി മഹാരാജാവിനോട് ഉപദേശിക്കുകയാണ്, അങ്ങ് ഋഷിശൃംഖരെ കർമ്മിയാക്കി പുത്രികാമിഷ്ടിയാഗം നടത്തുവാൻ.
1: കുലഗുരു വസിഷ്ഠ മുനി, രാജ്യവും സമ്പത്തും അധികാരവും ഉണ്ട്, എന്നിട്ടും പുത്രഭാഗ്യമില്ലാതാകുമോ ഈ ദശരഥന്റെ ജീവിതം?
2: മഹാരാജാവേ, അങ്ങ് ഋഷ്യശൃംഖരെ കർമ്മിയാക്കി പുത്രകാമേഷ്ടിയാഗം നടത്തിയാലും.
0: പിന്നീട് കൊട്ടാരം മുഴുവൻ യാഗത്തിനുള്ള ഒരുക്കങ്ങളായി. യാഗഫലം കാണുകയുണ്ടായി. ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ പായസവുമായി ഉയർന്നു വന്നു. എന്നിട്ട് ദശരഥ മഹാരാജാവിനോടായി അഗ്നിദേവൻ ഇങ്ങനെ പറഞ്ഞു, ഈ പായസം രാജ്ഞിമാർക്ക് നൽകൂ, ഉത്തമന്മാരായ കുമാരന്മാർ പിറക്കുക തന്നെ ചെയ്യും. ഇതുകേട്ട ദശരഥ മഹാരാജാവ് വളരെ സന്തോഷത്തോടുകൂടി തന്റെ പ്രിയ പത്നിമാരെ വിളിക്കുന്നു. രാജ്ഞിമാരാകട്ടെ വളരെ സന്തോഷപൂർവം ഈ പായസം സ്വീകരിക്കുന്നു. പായസം കഴിച്ച രാജ്ഞിമാരാകട്ടെ കാലക്രമേണ 4 ഉത്തമ പുത്രന്മാർക്ക് ജന്മം നൽകി. കൗസല്യയുടെ പുത്രനായി ശ്രീരാമചന്ദ്രൻ, കൈകേയിയുടെ പുത്രനായി ഭരതൻ, സുമിത്രയുടെ പുത്രന്മാരായി ലക്ഷ്മണനും ശത്രുഘ്നനും.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

ചെട്ടി മതളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മതളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മതളം ചവിട്ടി പൊട്ടിച്ച്.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെയുള്ള രാജ്യമാണ് മനോഹരമായിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള രാജ്യമാണ് മനോഹരമാകേണ്ടത്? നിസ്സാരമാണ്. ഒരു വ്യക്തിക്ക് ഏതൊരു രാജ്യത്തോ സ്ഥലത്തോ ജീവിക്കുന്നു എന്ന് തോന്നുന്നുവോ ആ സ്ഥലത്തെക്കുറിച്ച് അഭിമാനം തോന്നുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അഭിമാനം തോന്നുകയും ആ അഭിമാനത്തോടെ അവൻ ആ നാടിൻ്റെ ഭാഗമാവുകയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും രാജ്യസ്നേഹവും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. മറിച്ച് അങ്ങനെ ഒരു വ്യക്തി ആ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് ആ നാടിനൊരു അഭിമാനമായി മാറാൻ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അതൊരു വ്യക്തിയും ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു വളർന്നു വരുന്ന മനുഷ്യരും ജീവിക്കുന്നവരുമൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനെന്നൊരാൾ ഏതെങ്കിലും വ്യത്യസ്തത കൊണ്ട്, സമ്പത്ത് കൊണ്ടൊന്നും ആകണമെന്നില്ല, മനോഹരമായ പെരുമാറ്റം കൊണ്ട്, വിട്ടുവീഴ്ചകൾ കൊണ്ട്, മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിലൂടെ ഒക്കെ ആ പ്രദേശം അത്തരത്തിൽ അഭിമാനിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ദേശാഭിമാനത്തിനും ദേശസ്നേഹത്തിനും ഒക്കെ മനോഹരമായ ഒരു പാരസ്പരികതയുണ്ട്. പരസ്പരം ഒരു പങ്കുവെക്കലിൻ്റെ ഭാഷ്യമുണ്ട്. ആ ഭാഷ്യത്തെ കൂടി തിരിച്ചറിയാനാവുമ്പോഴാണ് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അങ്ങനെ ആകണമെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയോടെ നമുക്ക് പ്രവർത്തിക്കാനാവണം. അങ്ങനെയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ആടിമാസം ഒന്നും കൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.